ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:28. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 16, കൊല്ലവർഷം 1202 കന്നി 22, 2026 ഒക്ടോബർ 8 വ്യാഴാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ സുകുമാരൻ.
1: അറിവിന്റെ ലോകത്താണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അറിവും ബുദ്ധിശക്തിയുമാണ് ഇന്നത്തെ മനുഷ്യന്റെ മുഖമുദ്ര. അതാണ് അവന്റെ അടിസ്ഥാന യോഗ്യതയും. ജ്ഞാനനിഷ്ഠമായ അടിസ്ഥാന യോഗ്യത അറിവാണ്. ഇതിന്റെ തോത് ഓരോ വ്യക്തിയിലും ഏറ്റക്കുറച്ചിലൂടെ നിലനിൽക്കുന്നു. അറിവിനോടൊപ്പം കർമ്മകുശലതയും ചേരുമ്പോഴാണ് വ്യക്തിത്വ വികാസം പൂർണ്ണത പ്രാപിക്കുന്നത്. ഒരാളെ കർമ്മകുശലനാക്കുന്ന ശക്തി ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമാകട്ടെ നിരന്തരമായ കർമ്മകുശലതയുടെ ഉൽപ്പന്നവുമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അറിവും കാര്യക്ഷമതയും ഉണ്ടെങ്കിലും ആത്മവിശ്വാസക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. മഹാഭാരതത്തിലെ സ്ഥിരപരിശ്രമിയായ ഏകലവ്യകുമാരൻ്റെ കഠിനമായ ആയോധന പരിശ്രമവും അതിൻ്റെ ഫലസിദ്ധിയും പുരാണപ്രസിദ്ധമാണ്. എന്നാൽ ഇന്ന് പരപ്രേരണയില്ലാതെ സ്വന്തമായി കാര്യങ്ങൾ നേടാനും സ്വന്തം വ്യക്തിത്വ വികാസത്തിലൂടെ വിജയിക്കാനും സാധിക്കുന്ന യുവാക്കളുടെ എണ്ണം പരിമിതമാണ്. പിറന്നു വീണ മാത്രയിൽ ഉദിച്ചു വരുന്ന സൂര്യഗോളത്തെ കണ്ട് പഴമാണെന്ന് കരുതി എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഹനുമാൻ സീതാന്വേഷണ സമയത്ത് മറ്റു കുരങ്ങന്മാരുടെ കൂടെ ദുഃഖിച്ചിരിക്കുന്നത് നാം കാണുന്നു. സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ബോധം ഒരു വേള നഷ്ടപ്പെട്ടതാണ് ഇതിന് കാരണമെന്നും, എന്നാൽ ജാംബവാന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മതിയായി തന്റെ ശക്തിയും കഴിവും തിരിച്ചറിയാൻ ഹനുമാന്. തിരിച്ചു കിട്ടിയ അജയ ശക്തി എന്തെന്ത് പരാക്രമങ്ങളാണ് ആ വാനരവീരനെ കൊണ്ട് ചെയ്യിച്ചതെന്ന് രാമായണം സാക്ഷ്യപ്പെടുത്തുന്നു. അമിതമായ അറിവും അനുഭവസമ്പത്തുമുള്ള മനുഷ്യൻ വേണ്ടത്ര കാര്യക്ഷമതയോടെയല്ല ഇവ പ്രയോജനപ്പെടുത്തുന്നത് എന്നത് ഒരു വസ്തുതയാണ്. പ്രകൃതി വിഭവങ്ങളെപ്പോലെ മനുഷ്യന്റെ കഴിവുകളുടെ വിനിയോഗത്തിലും കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതിവേഗം ബഹുദൂരം പറക്കുന്ന പക്ഷികൾ മനുഷ്യനെ കടത്തിവെട്ടുന്നു, വിസ്മയിപ്പിക്കുന്നു. സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവയുടെ ആത്മവിശ്വാസം നമുക്കൊരു മാതൃകയാണ്. ഉയർന്നു പറക്കുമ്പോഴും താഴെ വീഴുമെന്ന പേടി പക്ഷികൾക്കുണ്ടാവുന്നില്ല. നമുക്ക് നമ്മോട് തന്നെ ഉണ്ടാവുന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം. ഒരാളുടെ ആത്മവിശ്വാസം അയാളുടെ എല്ലാ

0: പ്രവൃത്തികളിലും നിഴലിക്കുന്നതാണ്. അത് ക്രിയാത്മകതയെ ഉദ്ദീപിപ്പിക്കുകയും ജീവിതം കർമ്മദിനതമാക്കുകയും ചെയ്യുന്നു. ആധ്യാത്മികത മനുഷ്യൻ്റെ ഉള്ളിലെ ആന്തരിക സംഘർഷം ലഘൂകരിക്കുകയും അതിലൂടെ മാനസിക സ്വസ്ഥത കൈവരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കഴിവുകൾ കാര്യക്ഷമമായി പ്രകടിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആത്മവിശ്വാസം നമുക്ക് തരുന്നുണ്ട്. ഒരു കൊച്ചു കവിത അക്ഷരത്തെറ്റ് കൂടാതെ സഭാകമ്പമില്ലാതെ ചൊല്ലാൻ ഒരു കുട്ടിയെ പ്രാപ്തനാക്കുന്ന ശക്തി അവൻ്റെ ആത്മവിശ്വാസമാണ്. നമ്മുടെ ഉള്ളിലെ കഴിവുകൾ കാര്യക്ഷമമായും നിർഭയമായും പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥ തരുന്ന പ്രചോദനം ആത്മവിശ്വാസം ഒന്നു മാത്രമാണ്. ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രണ്ടു ഘടകങ്ങളാണ് ശ്രദ്ധയും ഭക്തിയും. വിഷാദഭാവത്തിനും വിരസതയ്ക്കും പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവും നിഷേധാത്മക സമീപനത്തിൻ്റെ ആധിക്യവുമാണ്. ഒറ്റപ്പെടുന്നവർക്കും ഏകാന്തപഥികർക്കും ആത്മവിശ്വാസം കുറഞ്ഞതായി കണ്ടേക്കാം. എന്നാൽ മൗനവും ഏകാന്തതയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വഴിയായി കാണുന്നവരുമുണ്ട്. കഴിവും കഴിവുകേടും നമ്മുടെ കുടപ്പിറപ്പുകളാണ്. എന്നാൽ ശക്തിയും ദൗർബല്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അവയെക്കുറിച്ചുള്ള ശരിയായ ബോധം നമുക്കുണ്ടാവണം. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണനിലവാരത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ, അല്ലാതെ ഫലസിദ്ധിയിലായിരിക്കരുത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന ഉപദേശത്തിൻ്റെ കാതലായ വശം ഇതാണ്. കഴിവുകൾ മുഴുവനും പ്രയോഗിച്ച് അർപ്പണബോധത്തോടെ ചെയ്യുന്ന ഒരു കർമ്മം നിഷ്കാമകർമ്മമായിരിക്കണം. അതിലെ തെറ്റും ശരിയും ഫലസിദ്ധിയും ആ പ്രവൃത്തിയെ സ്വാധീനിക്കരുത്. കാര്യക്ഷമത കൂട്ടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മസംയമനം അത്യാവശ്യമാണ്. എടുത്തുചാട്ടം നല്ലതല്ല, കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള സശ്രദ്ധവും സസൂക്ഷ്മവുമായ പ്രവർത്തനമാണ് ആവശ്യം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ല് ഇവിടെ സംഗതമാണ്. എടുത്തുചാടി മുമ്പേ ഓടിയ മുയലിനേക്കാൾ മുമ്പിലെത്തിയത് ഇഴഞ്ഞു നീങ്ങിയ ആമയാണെന്ന കഥ അർത്ഥവത്താണ്. സ്ത്രീ സഹജമായ ക്ഷമയും സഹനശീലവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. മനുഷ്യരുടെ ക്രൂരതകളും പീഡനങ്ങളും സഹിക്കുന്ന അഥവാ ക്ഷമിക്കുന്ന മാതാവായ ഭൂമിദേവിയായിരിക്കണം നമുക്ക് മാതൃക.
1: പി കെ സുകുമാരൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. 10th ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലഹരി മാഫിയയ്ക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കൂട് വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും പുതുതായി പേര് ചേർക്കാനുള്ളവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മലപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന്. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി 103.6 റിയൽ എഫ് എം. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 കേൾക്കാം സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ഛായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

7 മണിക്ക് കേൾക്കാം സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം നീതിയും നിയമവും. 7:15 കരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. സഹപ്രായോജക വെനീസിയ ബാത്വേജ്. 7:20 ട്രേഡിമിക്സ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 നൂറ ഹൗസ് ലോൺസ് രാഘപരാഗം. സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽപുഴോ. എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം. 9:30 വാർത്താ തരംഗിണി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 3:02 യോ ചോയ്സ്. 12:02 7:02 എവർ ഗ്രീൻ ഡ്യൂയറ്റ്സ്. 11:02 ഗാനോത്സവം. 2:15 തുടർനാടകം. നാല് 2 കേൾക്കാം മ്യൂസിക് മിക്സ്. 4:45 ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 ഗാനകേളി. 8:02 സുവർണ മലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:02 രഞ്ജിനി. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: 103.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ഗാന്ധിജിയെക്കുറിച്ച് സുഗതകുമാരി എഴുതിയ കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം രമേശ് നാരായണൻ.

0: നിങ്ങൾ കേട്ടത് ഗാന്ധിജിയെക്കുറിച്ച് സുഗതകുമാരി എഴുതിയ കവിതയിൽ നിന്നുള്ള ഒരു ഭാഗം. ആലാപനം രമേശ് നാരായണൻ.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ഇനി വേണുഗോപാൽ പാടിയ ഒരു ഗാനം കേൾക്കാം.

0: സ്മൃതി മധുരം.
1: സ്മൃതി മധുരത്തിൽ കേൾക്കാം എന്റെ നീലാകാശം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഇനി കേൾക്കാം ചുമടുതാങ്ങി എന്ന ചിത്രത്തിൽ ജയശ്രീ പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ കല്ലട ശശി, കെ രാഘവൻ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
0: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ രാവിലെ 10 മണിക്ക് ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളായ ഇന്ത്യൻ വനിതകൾക്ക് ആദരമായി കാലിക്കറ്റ് ലയൺസ് ക്ലബ് ഓഫ് ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ എം സി വശിഷ്ഠ ഒരുക്കുന്ന പ്രദർശനം നാരീശക്തി. മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രം ടിബി മുക്ത ഭാരത് അഭിയാൻ ജോഷ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം 10 മണിക്ക്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കെ കെ രഞ്ജിത്തിന്റെ ചിത്രപ്രദർശനം ലാസ്റ്റിംഗ് ഷാഡോ 11 മണിക്ക്. ഗാന്ധിഗൃഹത്തിൽ വൈകിട്ട് 3 ഗാന്ധി പീസ് ഫൗണ്ടേഷൻ നടത്തുന്ന സ്വാതന്ത്ര്യസമര സേനാനി ജയപ്രകാശ് നാരായണ അനുസ്മരണം ഉദ്ഘാടനം യു കെ കുമാരൻ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ മെഡൽ ജേതാവ് എം ആർ അർജുന് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ നൽകുന്ന ആദരം 6 മണിക്ക്. എരഞ്ഞിപ്പാലം വാഗ്ബഡ

അനന്ത ഗുരുദേവൻ സ്മാരക വായനശാലയിൽ സി പി ബാബു അനുസ്മരണം 6 മണിക്ക്. വളയനാട് ക്ഷേത്രത്തിൽ മാനവേദ സംഗീതോത്സവം, സംഗീത കച്ചേരി, രത്നപ്രഭ ചെന്നൈ 6:30.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: വളരുന്ന ഭാരതം. 1919 ചരിത്ര പ്രസിദ്ധമായ കൂട്ടക്കൊലയുടെ 100th വാർഷികവേളയിൽ നവീകരിച്ച് പുനരർപ്പിച്ച വീരസ്മരണകളുടെ പുണ്യഭൂമി, ജനറൽ ഡയറിന്റെ പടയാളികൾ കടന്നുവന്ന ഇടുങ്ങിയ വഴി ശില്പകലയിലൂടെ ചരിത്രം പറയുന്ന പുതിയ പാതയായി പുനർജനിച്ചു. ചരിത്രപരമായ ഓർമ്മകളെയും രക്തസാക്ഷിത്വത്തെയും കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഗാലറികളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീക്ഷ്ണ സ്മരണകൾ ഇന്നും അലയടിക്കുന്ന ചരിത്ര സ്മാരകം, ജാലിയൻ വാലാബാഗ് സ്മാരകം, അമൃത്സർ. വളരുന്ന ഭാരതം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ. ആകാശവാണി.
9: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
10: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100+ രാജ്യങ്ങളിൽ നിന്ന് 1,50,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500+ പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900+ ചിന്തകരും ഭാഗമാകും.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി M. പള്ളുരുത്തി.
11: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ

0: പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ TN വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
1: GST കൌൺസിലിന്റെ 57 യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ GST സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94 ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, NGOകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ BBG റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: BBG റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KE ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
3: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പൊ നടത്തിവരുന്നത്.
1: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണ്ണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും.

0: തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 wicketsന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. അനുയാത്ര രഥം എന്ന പേരിലാണ് സംസ്ഥാന തലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. CPIM വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന ട്രെയിനുകളുടെ സമയവിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നും ലോക്മാന്യ തിലകിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:45 വൈകി ഓടുന്നതായും മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായും റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: ഹാപ്പി ജേണി.
4: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ദേശീയ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 429 പോയിന്റ് കുറഞ്ഞ് 72638, നിഫ്റ്റി 173 പോയിന്റ് കുറഞ്ഞ് 22603 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13710 രൂപ, പവന് 1,09,650 രൂപ.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
9: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
8: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
10: വളരുന്ന ഭാരതം, ഇന്ത്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സങ്കല്പത്തിൽ ഉയർന്ന പുതിയ പാർലമെന്റ് മന്ദിരം

0: മയിൽ പ്രമേയമാക്കി നിർമ്മിച്ച ലോക്സഭയും താമര പ്രമേയമാക്കിയ രാജ്യസഭയും ചേർന്ന അത്യാധുനിക ഭരണകേന്ദ്രം. അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൂക്കോ പെൻഡുലവും അലങ്കരിക്കുന്ന മധ്യഹാൾ, 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷകൾ തുടിക്കുന്ന ഭാരത ജനാധിപത്യത്തിന്റെ പുതിയ മകുടം, പുതിയ പാർലമെന്റ് മന്ദിരം, വളരുന്ന ഭാരതം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: ഇന്ന് 8 ഒക്ടോബർ, ഇന്ത്യൻ വ്യോമസേനാ ദിനം. ആകാശത്തിന്റെ അതിരുകളില്ലാത്ത വിശാലതയിൽ രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്ന ധീരസൈനികരെ ഓർമ്മിക്കുന്ന ദിവസം. സൈനികരുടെ ജീവിതവും ത്യാഗവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച, ദേശസ്നേഹത്തിന്റെ വികാരം സിനിമയിലും സംഗീതത്തിലും ഒരുപോലെ പകർത്തിയ, 2024 പുറത്തിറങ്ങിയ ഫൈറ്റർ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം. ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആകാശത്തിന്റെ കാവൽക്കാരായ ധീരസൈനികർക്ക് ആദരവോടെ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
4: ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുകയോ ഭവനരഹിതരാക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ആരോഗ്യവും സുരക്ഷിതത്വവും സംസ്കാരവുമുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമല്ല, ഓരോ സ്ത്രീയുടെയും മാനസികവും ശാരീരികവുമായ സുരക്ഷയ്ക്കും അന്തസ്സിനും ഈ അവകാശം തികച്ചും നിർണായകമായ ഒന്നുമാണ് എന്നും അഭിപ്രായപ്പെട്ടു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന ഷെയർഡ് ഹൗസ് ഹോൾഡ്, അതായത് പങ്കിട്ട ഗൃഹയിടങ്ങൾ, താൻ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ താൻ ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ തുടർന്ന് താമസിക്കുവാനും അവിടെ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കുവാനുമുള്ള അവകാശം സ്ത്രീകൾക്ക് നിയമം നൽകുന്നു. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായി സ്ത്രീ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ അവർക്ക് ഉടമസ്ഥാവകാശമോ ടൈറ്റിലോ ഉണ്ടോ ഇല്ലയോ എന്ന വസ്തുതകളൊന്നും പരിഗണിക്കാതെ തന്നെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായി അവർ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ തുടർന്ന് താമസിക്കുവാനും അവിടെ നിന്നും പുറത്താക്കപ്പെടാതിരിക്കുവാനുമുള്ള അവകാശമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഏറ്റവും നിർണായകവും പുരോഗമനപരവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതുമായ സവിശേഷതകളിൽ ഒന്ന്. തന്റെ വീട്ടിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്നോ ഭർതൃവീട്ടിൽ നിന്നോ കൂട്ടുകുടുംബമായി താമസിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ വീട്ടിൽ നിന്നോ പുറത്താക്കപ്പെടുക എന്ന അവസ്ഥ തടയുന്നതിനാണ് നിയമം ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കർശനമായ ഈ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണ് സുരക്ഷിതമായ പാർപ്പിടവും സുരക്ഷിതത്വവും എന്ന് അംഗീകരിക്കുന്ന സുപ്രധാന വ്യവസ്ഥയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റൈറ്റ് ടു റെസിഡൻസ്, പാർപ്പിടത്തിനുള്ള അവകാശം. പങ്കിട്ട ഗൃഹയിടങ്ങളിൽ താമസിക്കുവാനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനുമുള്ള അവകാശം ഈ നിയമം സ്ഥിരീകരിക്കുന്നു. സമൂഹത്തിലും കുടുംബത്തിന്റെ ക്ഷേമത്തിലും സ്ത്രീയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും സംരക്ഷണത്തിനും നിർണായകമായ ഈ വ്യവസ്ഥ ലിംഗനീതിക്കും വ്യക്തികളുടെയും സമൂഹത്തിന്റെയും അന്തസ്സുറപ്പു വരുത്തുന്നതിനുമുള്ള ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എന്നും വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെന്താമര ആൻഡ് അതേഴ്സ് വേഴ്സസ് മീന ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. പാലക്കാട് സെഷൻസ് കോടതിയിലെ ക്രിമിനൽ അപ്പീൽ 183/2015 എന്ന കേസിലെ ജഡ്ജ്മെന്റിന്മേൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട ക്രിമിനൽ റിവിഷൻ പെറ്റീഷനിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിധി പ്രസ്താവം നടത്തിയത്. തന്റെ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ നിന്ന്, അതായത് താൻ തന്റെ ഭർത്താവിനോടും കുട്ടികളോടും ഭർത്താവിന്റെ ബന്ധുക്കളോടും കൂടി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടാൻ ശ്രമിക്കുകയും താനും തന്റെ കുട്ടികളും പ്രസ്തുത വീട്ടിൽ പ്രവേശിക്കുന്നതിനും അവിടെ സ്വസ്ഥമായി ജീവിക്കുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഭർത്തൃബന്ധുക്കൾക്കെതിരെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത MC No. 39/2012, അതിൽ എതിർകക്ഷികൾ, അതായത് വിധവയായ ആ സ്ത്രീയുടെ ഭർതൃബന്ധുക്കൾ, തികച്ചും വ്യത്യസ്തമായ ഒരു വേർഷനാണ് കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഒബ്ജക്ഷനിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നും പരാതിക്കാരിയുടെ മേൽ യാതൊരു വിധത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസും, അതായത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലൂടെ കർശനമായി നിരോധിക്കപ്പെട്ടതും ശിക്ഷാർഹമാക്കിയിരിക്കുന്നതുമായ പ്രവൃത്തികൾ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ളതായുള്ള പരാതിക്കാരിയുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധവും. പിന്നെ തങ്ങളുടെ വീട് പരാതിക്കാരിയുടെ ഷെയർഡ് ഹൗസ് ഹോൾഡായി, പങ്കിട്ട ഗൃഹയിടമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഭർത്താവിന്റെ മരണശേഷം അവർ അവരുടെ അച്ഛനമ്മമാരുടെ വീട്ടിലാണ് ജീവിച്ചിരുന്നത്, ഭർത്താവിന്റെ വീട്ടിലല്ല. ഒരിക്കലും അവർ ഭർതൃവീട് സന്ദർശിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. തന്റെ ഭർത്താവിന്റെ മരണശേഷം അവർ തന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുമായി ഗൃഹയിടങ്ങൾ പങ്കിട്ടിട്ടേയില്ല, ഭർതൃബന്ധുക്കളോടൊപ്പം താമസിച്ചിട്ടേയില്ല. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുവാൻ വേണ്ട വിധം ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്, ഗാർഹിക ബന്ധം അവരുടെ

ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരിയും അവരുടെ ഭർത്തൃബന്ധുക്കളായ തങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം വാഗ്ദാനം ചെയ്യുന്ന പരിരക്ഷ, റൈറ്റ് ടു റെസിഡൻസ്, അത് പരാതിക്കാരിയുടെ കാര്യത്തിൽ തികച്ചും അപ്രസക്തമാണ് എന്നതായിരുന്നു എതിർകക്ഷികൾ മുന്നോട്ട് വെച്ച പ്രധാന എതിർവാദങ്ങൾ. വിചാരണയ്ക്കൊടുവിൽ പരാതിക്കാരി ഫയൽ ചെയ്ത കേസിൽ കഴമ്പില്ലെന്നും എതിർകക്ഷികൾ മുന്നോട്ട് വെച്ച വാദഗതികൾ പ്രസക്തമെന്നും, അതായത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരി അവരുടെ അച്ഛനമ്മമാരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഭർത്തൃബന്ധുക്കളുടെ വീട്ടിലല്ല എന്നതിനാൽ ഭർത്തൃബന്ധുക്കളും പരാതിക്കാരിയും തമ്മിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിധം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതേയില്ല എന്നും, ഭർത്താവിന്റെ മരണശേഷം തന്റെ മാതാപിതാക്കളോടൊപ്പം മാത്രം താമസിക്കുന്ന പരാതിക്കാരിയെ ഭർത്തൃബന്ധുക്കൾ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന പരാതി വസ്തുതാവിരുദ്ധമാണെന്നും, പരാതിക്കാരിയുടെ ഭർത്തൃബന്ധുക്കൾ താമസിക്കുന്ന വീട് പരാതിക്കാരി പങ്കിട്ട ഗൃഹയിടം അല്ലാത്തതിനാൽ പരാതിക്കാരിക്ക് ആ വീട്ടിൽ ഗാർഹിക പീഡന നിരോധന നിയമം വാഗ്ദാനം ചെയ്യുന്ന റൈറ്റ് ടു റെസിഡൻസ്, പാർപ്പിടത്തിനുള്ള അവകാശം ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുമൊക്കെയുള്ള വാദഗതികൾ പ്രസക്തമെന്നുമുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പരാതിക്കാരി ഫയൽ ചെയ്ത കേസ് തള്ളിയത്. പ്രസ്തുത വിധിക്കെതിരെ, അതായത് മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ, പരാതിക്കാരി പാലക്കാട് സെഷൻസ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഷെയർഡ് ഹൗസ് ഹോൾഡ്, ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്നീ നിർവചനങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കുകയും പരാതിക്കാരിയുടെ പരാതികൾ പ്രസക്തമെന്ന് കണ്ട് പരാതിക്കാരി ഫയൽ ചെയ്ത അപ്പീൽ അനുവദിക്കുകയും ചെയ്തു. പരാതിക്കാരിയെയും അവരുടെ കുട്ടികളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കരുതെന്നും, അവരോ അവരുടെ കുട്ടികളോ ഭർത്തൃവീട്ടിൽ കയറുന്നതിനോ അവിടെ സ്വസ്ഥമായും സന്തോഷമായും സ്വതന്ത്രമായും ജീവിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കരുതെന്നും എതിർകക്ഷികൾക്ക് കർശന നിർദ്ദേശവും നൽകി ബഹുമാനപ്പെട്ട പാലക്കാട് സെഷൻസ് ജഡ്ജ്. പാലക്കാട് സെഷൻസ് ജഡ്ജിന്റെ ഉത്തരവിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ അമ്മയും സഹോദരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഹൈക്കോടതി ഇരുഭാഗവും മുന്നോട്ട് വെച്ച വസ്തുതാ നിയമ സാഹചര്യങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വിശകലനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയുണ്ടായി. 2005 പാസാക്കിയ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2A എന്ന വകുപ്പനുസരിച്ച് എതിർകക്ഷിയുമായോ എതിർകക്ഷികളുമായോ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ളതും എതിർകക്ഷികളാൽ ഏതെങ്കിലും തരത്തിൽ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കപ്പെട്ടവരോ ആയ ഏതൊരു സ്ത്രീക്കും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിയുമായി നീതിന്യായ കോടതികളെ സമീപിക്കുവാൻ സാധിക്കും. ആയതിനാൽ പരാതിക്കാരിയുടെ പരാതി പ്രസക്തമാണ്. പരാതിക്കാരി എഗ്രീവ്ഡ് പേഴ്സൺ എന്ന നിയമത്തിലെ ഡെഫിനിഷനുള്ളിൽ വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ നിരീക്ഷണം. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2 clause S എന്ന വകുപ്പ് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന ടേം നിർവചിച്ചിരിക്കുന്നതനുസരിച്ച് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന ടേമിൽ അവർ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ ആ വീട്ടിൽ തന്നെ ആകണം താമസിക്കുന്നത് എന്ന് നിർബന്ധമില്ല. ഒറ്റയ്ക്കോ എതിർകക്ഷികളോടൊപ്പമോ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നാൽ മതി എന്നതിനാൽ ഈ കേസിൽ പരാതിക്കാരി തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ താൻ ഭർത്താവിനോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്നതിനാൽ അത് അവരുടെ ഷെയർഡ് ഹൗസ് ഹോൾഡായി തന്നെ കണക്കാക്കേണ്ടി വരും. ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരിയെയും മക്കളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയും അവരെ ഭർത്തൃവീട്ടിൽ സ്വസ്ഥമായും സമാധാനമായും താമസിക്കുവാൻ അനുവദിക്കാത്തതിനാൽ അവർ തന്റെ കുട്ടികളുമായി തന്റെ മാതാപിതാക്കളോടൊപ്പം പോയി താമസിക്കുകയായിരുന്നു എന്നതുകൊണ്ട് അവരുടെ ഭർത്തൃവീട്ടുകാരോടൊപ്പം അവർ ഒരു കാലത്ത് താമസിച്ചിരുന്ന വീട്, അവരുടെ ഷെയർഡ് ഹൗസ് ഹോൾഡ്, പങ്കിട്ട ഗൃഹയിടം, അവർക്ക് താമസിക്കുവാനുള്ള അവകാശമുള്ള വീട് അല്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2 clause F എന്ന വകുപ്പിൽ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന ടേമിന് കൊടുത്തിട്ടുള്ള നിർവചനം അനുസരിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് വിവാഹ ബന്ധമോ രക്തബന്ധമോ ദത്തെടുക്കലിലൂടെ ഉണ്ടായ ബന്ധമോ വഴിയോ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിലുള്ള ബന്ധം മൂലമോ ഗൃഹയിടങ്ങൾ പങ്കിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മേൽ പരാമർശിച്ച ബന്ധം മൂലം ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു കാലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉടമസ്ഥാവകാശമോ ടൈറ്റിലോ ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളവർ തമ്മിലുള്ള ബന്ധമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ആവശ്യങ്ങൾക്കായി നിയമത്തിന്റെ 2 clause F എന്ന വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ കേസില് തന്റെ ഭർത്താവിന്റെ മരണം വരെയും പരാതിക്കാരി ഭർത്തൃവീട്ടിലാണ് ഭർത്തൃബന്ധുക്കളോടൊപ്പം താമസിച്ചിരുന്നത് എന്ന് എതിർകക്ഷികളും സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പരാതിക്കാരിയും എതിർകക്ഷികളും തമ്മിൽ

0: ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും ഭർതൃഗൃഹം പരാതിക്കാരിയുടെ ഷെയർഡ് ഹൗസ് ഹോൾഡ് ആണെന്നും യാതൊരു സംശയവുമില്ല എന്നും വ്യക്തം. പരാതിക്കാരിയുടെ ഭർതൃബന്ധുക്കൾ ഫയൽ ചെയ്ത റിവിഷൻ പെറ്റീഷൻ തള്ളിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരാതിക്കാരിയെയും അവരുടെ കുട്ടികളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കരുതെന്നും അവരോ അവരുടെ കുട്ടികളോ അവരുടെ ഭർതൃവീട്ടിൽ കയറുന്നതിനോ അവിടെ സ്വസ്ഥമായും സന്തോഷമായും സുരക്ഷിതമായും ജീവിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കരുതെന്നും എതിർകക്ഷികൾക്ക് കർശന നിർദ്ദേശവും നൽകിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട പാലക്കാട് സെഷൻസ് ജഡ്ജിന്റെ ഉത്തരവിൽ ഇടപെടേണ്ടതില്ല എന്ന നിയമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
3: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും. കേരസമൃദ്ധി വെളിച്ചെണ്ണ
4: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ.
4: Venetia Bathwares, an ISO 9001-2015 certified company.
1: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്തെ ചില കൂട്ടുകെട്ടുകൾ കാലം കടന്നുപോയാലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ചവയായിരുന്നു. 1973 പുറത്തിറങ്ങിയ സൗന്ദര്യപൂജ എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി. P. സുശീല പാടിയ ഗാനം ഇന്നും സംഗീതപ്രേമികളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു.

0: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ബെനീസിയ ബാത്ത്വെയറുകൾ.
2: ബെനീസിയ ബിയോണ്ട് ദ സ്കൈ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
4: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
5: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ.
6: വെനീസിയ ബാത്ത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: കലർപ്പും മായവും ഇല്ലാത്ത തേങ്ങാ വറുത്തരച്ച തനി നാടൻ കറി പൗഡറായ ട്രെഡി മിക്സ് കറി പൗഡർ ഉണ്ടെങ്കിൽ ഇനി ഏത് ഡിഷും ഈസിയായി കുക്ക് ചെയ്യാം.
8: ട്രെഡി മിക്സ് കറി പൗഡർ.
9: ആർട്ടിക്കിൾസ് ARTICLES. ആർട്ടിക്കിൾസ്. ഇന്നത്തെ നമ്മുടെ ആർട്ടിക്കിൾസ് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ ആർട്ടിക്കിൾസ്. നാമങ്ങൾക്ക് മുൻപ് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ വേർഡ്സ് ആണ് ആർട്ടിക്കിൾസ്. നാമത്തിന് കൃത്യത നൽകാൻ ഇവ സഹായിക്കുന്നു. കൃത്യതയില്ലാതെയോ പൊതുവായതോ ആയ ഒരു വ്യക്തി, വസ്തു എന്നതാണോ പരാമർശിക്കുന്നത്, അതോ കൃത്യമായി ഒരു പ്രത്യേക വ്യക്തിയെയോ വസ്തുവിനെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ആർട്ടിക്കിൾസ് സഹായിക്കുന്നു. ആർട്ടിക്കിൾസ് രണ്ടെണ്ണമാണ്. ആദ്യത്തേത് എ അല്ലെങ്കിൽ എ എൻ ആൻ, രണ്ടാമത്തേത് ടി എച്ച് ഇ ദി ദ എന്നും ഉച്ചരിക്കാറുണ്ട്. A or an is called the indefinite article. The is the definite article. Aum anum krithyamayi oru pratheeka vyaktiyeyo vastuvineyo alla choondikaattunnathu. Marichu edengilum vyakti athava vastu ennaanu uddeshikkunnathu. Eka vachanathilulla ennittittappeduthan saadhikkunna naamapadangalkku munpilaanu a or an inde sthanam. Example: a doctor. ഒരു ഡോക്ടർ, വിച്ച് മീൻസ് എനി ഡോക്ടർ, ഏതെങ്കിലും ഒരു ഡോക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമിലർലി എ ബുക്ക്, എ ടേബിൾ, എൻ ആപ്പിൾ, എൻ ഓറഞ്ച്. എ ഡോഗ് കെയിം ബാക്കിംഗ് അറ്റ് മീ. ഒരു നായ കുരച്ചുകൊണ്ട് എന്റെ നേർക്ക് വന്നു. ഇവിടെ ഏതോ ഒരു നായയാണ് കുരച്ചുകൊണ്ട് വന്നത്, ഒരു പ്രത്യേക നായയല്ല. ക്യാരി എൻ അംബ്രല്ല when you go out in the scorching sun. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇറങ്ങുമ്പോൾ ഒരു കുട കയ്യിൽ കരുതുക. ഏതെങ്കിലും ഒരു കുട കരുതാനാണ് പറയുന്നത്, അല്ലാതെ ആ വലിയ നീലക്കുടയോ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന കുടയോ അല്ല. എ ആൻ, ഇവ രണ്ടും ഏകവചനമാണ്. എവിടെയാണ് പറയേണ്ടത് എന്ന് എങ്ങനെ തിരിച്ചറിയും? പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വവൽസ് അഞ്ചെണ്ണമാണ്. എ, ഇ, ഐ, ഓ, യു, ബാക്കി 21 കൺസനൻസ്. വാക്കിന്റെ തുടക്കത്തിലുള്ള ഉച്ചാരണ ശബ്ദം വവൽ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ശബ്ദമാണ് അക്ഷരമല്ല, ആൻ എന്ന് ചേർക്കണം. എക്സാമ്പിൾ അൻ ആപ്പിൾ. എ പി പി എൽ ഇ ആപ്പിൾ. ഫസ്റ്റ് ആൽഫബറ്റ് എ ആണ്, ഉച്ചാരണ ശബ്ദം അ. അൻ ആപ്പിൾ. അൻ എലിഫന്റ്, ഒരു ആന. തുടക്കത്തിലുള്ള ആൽഫബറ്റ് ഇ ആണ്, ഈയുടെ ഉച്ചാരണ ശബ്ദം എ. അൻ എലിഫന്റ്. അൻ ഓറഞ്ച്, ഓ വവലാണ്, സൗണ്ട് ഓഫ് ഓ ഇസ് ഓ. അൻ ഇന്ത്യൻ, ഒരു ഇന്ത്യക്കാരൻ. ആദ്യത്തെ ആൽഫബറ്റ് വവലാണ്, ഐ, ശബ്ദം ഇ. അൻ അംബ്രല്ല, ഒരു കുട. യു എം ബി ആർ ഇ എൽ എൽ എ ആണ് അംബ്രല്ല. വവൽ ഇസ് യു, സൗണ്ട് ഓഫ് യു ഇസ് അ. ഇനി ശ്രദ്ധിക്കൂ, അൻ ആർ, ഒരു മണിക്കൂർ. എച്ച് ഒ യു ആർ ആർ. ആദ്യത്തെ ആൽഫബറ്റ് എച്ച് കൺസനന്റ് ആണെങ്കിലും വാക്ക് ഉച്ചരിക്കുന്നത് അ എന്ന വവൽ സൗണ്ടോടെയാണ്. അൻ ആർ, നോട്ട് എ ഹാർ. അൻ ഓണസ്റ്റ് പേഴ്സൺ, ഒരു സത്യസന്ധനായ വ്യക്തി. ഓണസ്റ്റ്, എച്ച് ഒ എൻ ഇ എസ് ടി, ഓണസ്റ്റ്. ആദ്യാക്ഷരം എച്ച് എന്ന കൺസനന്റ് ആണെങ്കിലും ഉച്ചാരണം ഒ എന്ന വവൽ സൗണ്ടാണ്. ഹോണസ്റ്റ് അല്ല ഓണസ്റ്റ്.

0: English Matters, presented by Smita Manikoth.
1: Treddy Mix Curry Powder, English Matters. Prayojagar, Treddy Mix Curry Powder, a traditional blend.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: അമിത വികൃതിയും കാരണങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അനുജ എ കെ.
5: കുട്ടികളുടെ ഇടയിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് അമിത വികൃതിയും ശ്രദ്ധക്കുറവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. കുട്ടികളിലെ വികൃതി ഒരു പരിധിവരെ സാധാരണമാണ്. അത് വളർച്ചയുടെ ഒരു ഘട്ടവുമാണ്. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വിനാശകരമായ രീതിയിലേക്ക് വികൃതി മാറുമ്പോഴാണ്

0: പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: അമിത വികൃതിയും കാരണങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അനുജ എ കെ.
3: കുട്ടികളുടെ ഇടയിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് അമിത വികൃതിയും ശ്രദ്ധക്കുറവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. കുട്ടികളിലെ വികൃതി ഒരു പരിധിവരെ സാധാരണമാണ്. അത് വളർച്ചയുടെ ഒരു ഘട്ടവുമാണ്. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വിനാശകരമായ രീതിയിലേക്ക് വികൃതി മാറുമ്പോഴാണ് അത് അമിത വികൃതിയും രോഗാവസ്ഥയും ഒക്കെ ആയി മാറുന്നത്. ADHD കാരണങ്ങൾ ഇന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇതിന്റെ എല്ലാം പ്രേരക ഘടകങ്ങൾ പ്രധാനമായും ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായ കാരണങ്ങളാണ്. അച്ഛനമ്മമാർക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബിന്റെ വലിപ്പക്കുറവും പ്രവർത്തനക്കുറവും ഇതിനു കാരണമായേക്കാം. തലച്ചോറിന്റെ ഇടതുഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കലോസം തകരാറുകളും രോഗകാരണമാവാം. തലച്ചോറിലെ ബ്രെയിൻ കെമിക്കലുകളായ ഡോപ്പമിൻ, സെറാട്ടോണിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവയുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളും സെറിബെല്ലം, തലാമസ് എന്നിവയുടെ വലിപ്പക്കുറവും ഇതിന്റെ കാരണങ്ങളാവാം. ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ ലഹരി ഉപയോഗം, പോഷകക്കുറവ്, പ്രസവ സമയത്തെ സങ്കീർണതകളും ഇതിന്റെ കാരണമാവാം. മാതാപിതാക്കളുടെ സംഘർഷം ചെറുപ്പത്തിലെ പതിവായി കണ്ടുവളരുന്ന കുട്ടികൾ അതിന്റെ പ്രതികരണമെന്നോണം അമിത വികൃതി പ്രകടിപ്പിക്കാം. മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം, ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം നേരിടേണ്ടി വന്ന കുട്ടികൾ, വളർത്തുശൈലിയിലെ അപാകതകൾ, പ്രധാനമായും അച്ഛനമ്മമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, അക്രമവാസന കൂടുതലുള്ള കുട്ടികളുമായി കൂട്ടുകൂടുക, മദ്യപാനവും ബഹളവും അക്രമവുമുള്ള അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നത് ADHDയിലേക്ക് നയിക്കുന്ന പ്രേരക ഘടകങ്ങളാവാം. വ്യക്തിയുടെ സാമൂഹിക ബന്ധവും പഠനവും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പെരുമാറ്റ പ്രശ്നങ്ങൾ വളർന്നാലേ അതിനെ ഒരു രോഗമായി പരിഗണിക്കാൻ കഴിയൂ. വീട്, സ്കൂൾ, മറ്റു സാമൂഹിക സാഹചര്യങ്ങൾ, ഇവയിൽ ഏതെങ്കിലും രണ്ടിടത്ത് പെരുമാറ്റ വൈകല്യങ്ങൾ തുടർച്ചയായി 6 മാസമെങ്കിലും പ്രകടമായാലേ അതിനെ ADHD എന്ന് വിളിക്കാനാകൂ. ഒരിടത്തു മാത്രം കുട്ടി പ്രശ്നക്കാരനാവുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അതിന്റെ കാരണങ്ങൾ. ADHD ഉള്ള കുട്ടികൾക്ക് ശരിയായ രോഗനിർണയം കൃത്യമായ സമയത്ത് നടത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ വ്യക്തിജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.
2: അമിത വികൃതിയും കാരണങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനുജ AK.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
4: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല, റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
5: പക്ഷേ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
4: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
5: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
4: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
6: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
8: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യ.
10: പി ഭാസ്കരൻ രചിച്ച്, MS ബാബുരാജ് സംഗീതം നൽകി. MS ബാബുരാജും സംഘവും പാടിയ ഗാനമാണ് ഇന്നത്തെ പാട്ടുപെട്ടിക്കാലത്തിൽ.

0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പോക്കാട് കലാലയം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരള ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു സാമൂഹ്യ മാറ്റം സൃഷ്ടിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ തണലിൽ ഒരിക്കൽ അവർക്ക് വെറും സ്വപ്നമായിരുന്ന ഒരു മികച്ച ജീവിത നിലവാരത്തിലേക്ക് കാലെടുത്തുവച്ചത്. രാജ്യത്തിന് തന്നെ മാതൃകയായ നിരവധി മികച്ച സംരംഭങ്ങൾ ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ടിരുന്നു. അതിൽ പലതും വലിയ വിജയങ്ങളോ ശരാശരി വിജയങ്ങളോ ആയി ഇന്നും മുന്നോട്ടു പോകുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് കടബാധ്യതയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും മറ്റു കാരണങ്ങളും കൊണ്ട് പാതിവഴിയിൽ നിലച്ചുപോയ അനേകം സംരംഭങ്ങളും ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യവും ഉണ്ട്. ഇത്തരത്തിൽ നിലച്ചുപോയ കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തി അവയ്ക്കാവശ്യമായ ധനസഹായമുൾപ്പെടെയുള്ള പിന്തുണ നൽകി പുനരുദ്ധരിക്കാൻ ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പുനർജ്വാല എന്ന് നാമകരണം ചെയ്ത ഈ പദ്ധതിയെക്കുറിച്ച്

0: ഇന്ന് ശ്രദ്ധ സംസാരിക്കുന്നത്. ആദ്യം കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്ററായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ അധിക ചുമതല കൂടി വഹിക്കുന്ന അഭിജിത് കെ ദീപക്.
1: പുനർജ്വാല എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പോ കുടുംബശ്രീയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സംരംഭങ്ങൾ, നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള നിലവിലുള്ള സംരംഭങ്ങളുടെ ഒരു അവലോകനമാണ്. അതുപോലെ തന്നെ പ്രതിസന്ധിയിലുള്ള സംരംഭങ്ങളുടെ ഒരു അവലോകനം. ഒരുപാട് സംരംഭങ്ങൾ നമുക്കിപ്പോ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നിലനിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതില് ചില സംരംഭങ്ങൾ നമുക്കിപ്പോ ഇടയിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വീണ്ടും അവരെ നമ്മളൊന്ന് കൈപിടിച്ചു ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പുനർജ്വാല വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളർച്ചാ സാധ്യതയുള്ള സംരംഭങ്ങളുടെ ഒരു വിപുലീകരണം കൂടെ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം, അതായത് നൂതന സംരംഭങ്ങൾ കൊണ്ടുവരാനായിട്ടും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫ്ളാഗ്ഷിപ്പ് സംരംഭങ്ങൾക്ക് അവർക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ട് കൊടുക്കാനും ധനകാര്യ വിപണന സാങ്കേതിക പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളൊരു രീതിയിൽ, അതായത് കാരണം നമുക്ക് ഒട്ടനവധി സംരംഭങ്ങൾ ഇപ്പോ ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിൽ എന്ത് കാരണം കൊണ്ടാണോ ഈ ഒരു സംരംഭം നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കാതെ വന്നത്, അല്ലെങ്കിൽ ഇനിയും അവർക്ക് എന്ത് സപ്പോർട്ട് കൊടുത്താൽ അവരെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മൾ സംരംഭങ്ങൾ നേരിട്ട് സന്ദർശിച്ച് ഒരു വിവരശേഖരണം നടത്തി അതിനുശേഷം ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എല്ലാം നടത്തിയതിനു ശേഷമാണ് നമ്മളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിൽ ഏതെല്ലാം സംരംഭങ്ങൾക്ക് നമുക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല വകുപ്പുകളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നുണ്ട്. നമ്മുടെ പല ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിലും മറ്റ് പല വകുപ്പുകളിൽ നിന്നുള്ളവരെ കൂടെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പല സ്കീമുകളും ഉണ്ടായിരിക്കും. ആ സ്കീമുകളെല്ലാം നമുക്ക് ഏത് തരത്തിൽ പല പദ്ധതികളെയും ഏത് തരത്തിൽ നമുക്ക് കുടുംബശ്രീ സംരംഭകർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുകൂടെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പുനർജ്വാല പദ്ധതി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏകദേശം നമ്മുടെ ഈ സർവേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോ ബ്ലോക്ക് ആക്ഷൻ പ്ലാനിന്റെ അവതരണം ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജില്ലാ തലത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതിനുശേഷം അത് സ്റ്റേറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് ഇനിയുള്ള ഒരു ഘട്ടമായിട്ട് നിലവിലുള്ളത്. കുടുംബശ്രീയുടെ ഇത്തവണത്തെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളായിട്ട് ഒന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് പുനർജ്വാല എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ക്യാമ്പയിനിലൂടെ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംരംഭങ്ങളും നമ്മൾ നേരിട്ട് സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമുക്ക് സ്ഥിരതയുണ്ടെങ്കിൽ പോലും പരിമിതമായിട്ടുള്ള ഒരു വരുമാനത്തിൽ നിൽക്കുന്ന കുറെ സംരംഭങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർക്കൊരു കുറച്ചുകൂടെ ഉയർന്ന നിലയിലേക്ക് ആ സംരംഭത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു നേട്ടമാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രവർത്തനരഹിതമായിട്ടുള്ള സംരംഭങ്ങൾക്ക് അവരെ ഒന്ന് പുനരാരംഭിക്കാനുള്ള ഒരു പിന്തുണയും കൂടെ നമ്മൾ കൊടുക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ബിസിനസ് മെച്ചപ്പെടുത്തുക എന്നുള്ളത്, കൂടുതൽ വരുമാനത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പുനർജ്വാല പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്.
0: കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജറായ ശ്രീഹരി എൻ കെ ശ്രദ്ധയോട്.
2: പുനർജ്വല ക്യാമ്പയിൻ നമ്മൾ കുടുംബശ്രീ വഴി ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പ്രോഗ്രാമാണ്. നിലവിലുള്ള സംരംഭങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയും മുന്നോട്ടേക്കുള്ള പുതിയ സംരംഭങ്ങളുടെ രൂപീകരണത്തെയും നിലവില് നിലച്ചുപോയതും ക്ഷയിച്ചിട്ടുള്ള സംരംഭങ്ങളെയും പുനരുജ്ജീവിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യഘട്ടത്തിലായി നമ്മുടെ MEC മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരെ നമ്മുടെ ഫീൽഡ് തലത്തിൽ നിലവിലുള്ള മുഴുവൻ സംരംഭങ്ങളിലും നേരിട്ട് പോയി അവരുടെ വിവരങ്ങൾ മനസ്സിലാക്കുകയും ഒരു സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സംരംഭങ്ങളാണ് ഇപ്പോൾ ക്ഷീണിച്ചിട്ടുള്ളത്, അത് ക്ഷയിച്ചിട്ടുള്ളത് സിക്ക് MEIയായിട്ട് നിൽക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുകയും ഏതൊക്കെ സംരംഭങ്ങൾക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ CDS തലത്തിൽ എല്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലും നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്തി നിലവിൽ ഇനി മുന്നോട്ടേക്ക് ഭാവി പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകണം എന്നുകൂടെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 6 ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. നിലവിലുള്ള സംരംഭകരെയും മികച്ചു നിൽക്കുന്ന സംരംഭകരെയും അയൽക്കൂട്ട അംഗങ്ങളെയും പഞ്ചായത്തിലെയും മറ്റും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയും ജനപ്രതിനിധികളെയും മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകളാണ് നടത്തുന്നത്. ഇതിന്റെ ബേസിൽ ബ്ലോക്ക് തലത്തിൽ ഒരു പ്ലാൻ രൂപീകരിക്കുകയും അത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഓരോ ജില്ലയിലും ജില്ലാ തലത്തിൽ ഒരു പ്ലാൻ രൂപീകരിക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഒക്ടോബർ അവസാനത്തോടുകൂടി ഒരു നമ്മൾ ജില്ലാ പ്ലാൻ തയ്യാറാവുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ 8,300 സംരംഭങ്ങൾ സർവേ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്.

0: പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന ഒരു കുടുംബശ്രീ സംരംഭത്തെക്കുറിച്ച് കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിലെ സഹൃദയ കുടുംബശ്രീ അംഗവും CDS മുൻ വൈസ് ചെയർപേഴ്സണും സംരംഭകയുമായ ദീപാഞ്ജലി ഓടയിൽ സംസാരിക്കുന്നു.
1: ഞാൻ തുടങ്ങിയത് ഒരു ഓയിൽ മില്ലായിരുന്നു. സംരംഭം തുടങ്ങിയിട്ട് ഇപ്പൊ പൂട്ടിയ ഒരവസ്ഥയിലേക്കാണ് ഉള്ളത്. അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിപണനം നടത്താനുള്ള മാർഗം ഇല്ല. അതുപോലെ സംരംഭകർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. അത് നമ്മൾ എന്തായാലും കുടുംബശ്രീ സംരംഭകയാണെങ്കിലും ഒരു വ്യക്തി ആണെങ്കിലും ഗ്രൂപ്പായിട്ട്, അതായത് കുടുംബശ്രീയിൽ അംഗങ്ങൾ ഒരുമിച്ചാണെങ്കിലും കുടുംബശ്രീയിൽ ഒരു വ്യക്തി തുടങ്ങുകയാണെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ സംരംഭ ലോണുകളാണല്ലോ നമ്മൾ കുടുംബശ്രീകളിൽ എടുക്കുന്നതെങ്കിലും ആ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് തുടങ്ങുന്നതിനെ പലിശരഹിതമായിട്ടുള്ള വായ്പകൾ അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. ഒരു കുടുംബശ്രീ സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ വിപണനം നടത്താൻ ഒരു നല്ല മാർക്കറ്റിംഗ് സംവിധാനം അത്യാവശ്യമാണ്. സ്ഥാപനങ്ങൾ, അതായത് ആ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. കുടുംബശ്രീ സംരംഭകരാകുമ്പോൾ നമ്മുടെ കുടുംബശ്രീ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നുമുള്ള സപ്പോർട്ടുകൾ അത്യാവശ്യമായിട്ട് വേണം. ഇല്ലെങ്കിൽ ഈ ഒരു സംരംഭങ്ങൾ അടച്ചു കൂട്ടുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു. ആ പദ്ധതി കൂടി ഈ നടപ്പാക്കുകയാണെങ്കിൽ വീണു പോകുന്ന ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: ഓരോ സംരംഭങ്ങളും പേറുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയാണ്, നാടിന്റെ നാളെയുടെ വികസനത്തെയാണ്, സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയെയാണ്. ഒന്ന് കൂടെ നിൽക്കാൻ ആരുമില്ലാതായി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള 100-100 സംരംഭങ്ങളെയാണ്. ഒരു കൈ സഹായത്തിലൂടെ ആ സംരംഭങ്ങളെയും ഒപ്പം അതിനു പിറകിൽ വിയർപ്പൊഴുക്കിയ സാധാരണ മനുഷ്യരെയും പ്രതീക്ഷയുടെ നാളുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ പുനർജ്വാല പദ്ധതിക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, 600-ന്റെ പ്രവർത്തന പാരമ്പര്യം.
4: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം October 1 to 31 വരെ.
3: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
4: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

0: സംഗീത നിഘണ്ടുകാരനും സ്വാതി തിരുനാൾ സംഗീത കോളേജ് വോക്കൽ വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ വി ടി സുനിൽ.
1: കർണാടക സംഗീതത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് മോഹനം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഭൂപ് അല്ലെങ്കിൽ ഭൂപാളി എന്നാണ് ഇതിന്റെ പേര്.

ഇതാണ് ഈ രാഗത്തിന്റെ ആരോഹണവും അവരോഹണവും. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണ് മോഹനമെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹര ഗാനമാണ് 1970 പുറത്തിറങ്ങിയ നിഴലാട്ടം എന്ന ചിത്രത്തിലെ സ്വർഗപുത്രി നവരാത്രി എന്ന ഗാനം. വയലാറും ദേവരാജൻ മാസ്റ്ററും ആണ് ഇതിൻ്റെ ഗാനശില്പികൾ. ശ്രീ കെ ജെ യേശുദാസാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. സ്വർഗപുത്രി നവരാത്രി എന്ന തുടക്കം പരിപാഹി മാന്ദ്രഹരേ എന്ന സ്വാതിരനാൾ കൃതിയെയും രാമാനിന്നൂനമ്പിന എന്ന ത്യാഗരാജ കൃതിയെയും ഓർമ്മിപ്പിക്കുന്നു. സാധാരണ സിനിമാ ഗാനങ്ങളുടെ അനുപലവയുടെയും ചരണത്തിന്റെയും എല്ലാ രാഗസഞ്ചാരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് താരസ്ഥായിയിലോ അല്ലെങ്കിൽ താരസ്ഥായിയോട് ചേർന്നുള്ള മധ്യസ്ഥായിയിലോ ആണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അനുപലവയിലെ പാൽക്കടൽ തീരകളിൽ, അതുപോലെ ചരണത്തിലെ കൈകളിൽ മൃഗമദ തുടങ്ങിയ ഭാഗങ്ങൾ ആരംഭിക്കുന്നത് അനുബന്ധ സ്ഥായി അല്ലെങ്കിൽ ലോവർ ഒക്കെയിൽ നിന്നാണ്.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും പ്രതീകമായി കവിതകളിലും ഗാനങ്ങളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നിലാവ്. 1990 പുറത്തിറങ്ങിയ കവിതയെ പാടും അലൈകൾ എന്ന ചിത്രത്തിൽ ഗംഗ അമരന്റെ മനോഹരമായ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന ഈ ഗാനത്തിലും നിലാവ് പ്രണയത്തിൻ്റെ മനോഹരമായ പ്രതീകമായി മാറുന്നു.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.
1: അവതരണം സംഗീത നിഘണ്ടുകാരനും സ്വാതി തിരുനാൾ സംഗീത കോളേജ് വോക്കൽ വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ വി.ടി. സുനിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
3: രാത്രികളിലാണ് ഭ്രാന്തുള്ളവരുടെ ബഹളം ഏറ്റവും വർദ്ധിക്കുക. ചില ഒച്ചകൾ മനുഷ്യന്റെയാണോ നായ്ക്കളുടെ ഓലിയാണോ മരണം പ്രവചിക്കുന്ന പക്ഷികളുടെ കരച്ചിലാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെയാകും. കുറച്ചു കാലത്തേക്ക് മീൻ പിടിക്കാൻ പാടത്തേക്കുള്ള പോക്കുണ്ടാകില്ല. വേഴാങ്കോൽ കമ്പുകളും പിണിക്കയറും ഉപയോഗിച്ച് സ്റ്റീഫൻ ഉണ്ടാക്കിയ മീനുകളെ കെണിയിൽ പിടിക്കാനുള്ള ഒരു കൂട് സാംസയുടെ വീട്ടിലെ ഷെഡിലുണ്ട്. കുറച്ചു കാലത്തേക്ക് ഉപയോഗമുണ്ടാകില്ലെന്ന് കണ്ട് സാംസയ അത് തൊഴുത്തിന് പിന്നിൽ ഉണക്കച്ചൂട്ടുകൾ ചിതലരിക്കാതിരിക്കാനായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ വെച്ചു. ശ്യാമ ഇനി വരാനിരിക്കുന്ന കുറച്ചു നാളുകളിലെ സ്റ്റീഫനെക്കുറിച്ചാണ് ആലോചിച്ചത്. ആ സമയത്തെ അവനെ അവൾ കണ്ടിട്ടില്ല. മഴയും വെയിലുമേറ്റ് ഒരു പറമ്പിൽ നിൽക്കുന്ന കാമുകനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവൾ ശ്രമിക്കാറുണ്ട്. എന്നാലും അതുമാത്രമായിരിക്കും ആ സമയത്ത് അവളുടെ മനസ്സിൽ. എന്തിനാണ് ഒരാളെ ഇങ്ങനെ മൃഗത്തെപ്പോലെ കെട്ടിയിടുന്നത്? നായ്ക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ രണ്ടോ മൂന്നോ നേരം ആഹാരം തള്ളിവെച്ച് കൊടുക്കുന്നത്? അക്രമമുണ്ടാക്കുമെന്നാണെങ്കിൽ അവനെ ഒരു പൂട്ടുള്ള മുറിയിലാക്കിക്കൂടെ? സ്റ്റീഫന്റെ വീട്ടുകാരോട് ശ്യാമയ്ക്ക് വിദ്വേഷം തോന്നി. അവർ സ്നേഹമുണ്ടെന്ന് വെറുതെ പറയുന്നതാണ്. ഭ്രാന്തുള്ള സ്റ്റീഫനെ വീട്ടിൽ വേണ്ടാത്ത ഒരു മൃഗമായാണ് അവർ കാണുന്നത്. അവൻ ഞങ്ങളിൽപ്പെട്ടയാളല്ല എന്ന് പറയാനാണ് പറമ്പിലേക്ക് ഇറക്കിയിരിക്കുന്നത്. രാത്രിയിൽ അവനെ ഇരുട്ടത്ത് ഒറ്റയ്ക്കാക്കി അവർ വാതിലുകൾ അടയ്ക്കുന്നു. അവൻ്റെ ഒച്ച തങ്ങളുടെ ശബ്ദമല്ല എന്ന് ചിന്തിച്ച് സുഖമായി ഉറങ്ങുന്നു. ആരും അടുത്തില്ലാതെ പാമ്പുകളും കീടങ്ങളുമുള്ള വെറും നിലത്ത് കെട്ടിയിടപ്പെട്ട ഒരു മനുഷ്യന് എന്തൊക്കെ സംഭവിക്കാം? നേരം വെളുക്കുമ്പോൾ അയാൾ മരിച്ചു കിടന്നാൽ അവർ സന്തോഷിക്കുമെന്നും ശ്യാമ വിചാരിച്ചു. അവനെ അകലെയുള്ള സെമിത്തേരിയിൽ അടക്കിക്കഴിഞ്ഞാൽ അന്നേരമേ മറന്നു കളയാമല്ലോ എന്നവർ കരുതും. പിന്നെ അങ്ങനെ ഒരാൾ ജീവിതത്തിലില്ലാതിരുന്നതുപോലെ അവർ പെരുമാറി തുടങ്ങും. പുറത്തേക്കിറങ്ങാത്തതുകൊണ്ട് തൻ്റെ ചുറ്റുവട്ടത്തിനടുത്തല്ലാത്ത വീടുകളോ പറമ്പുകളോ ശ്യാമ അധികം കണ്ടിട്ടില്ല. എന്നാലും സ്റ്റീഫന്റെ വീടും പറമ്പും അവൾ ഭാവനയിൽ കണ്ടു. ആ പറമ്പിൽ ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്റ്റീഫനെയും കണ്ടു. അന്നേരമാണ് അവൾക്കവനോട് ഏറ്റവും അധികം സ്നേഹം തോന്നിയത്. അവൾ വീട്ടിൽ ചെറുപ്പം മുതലേ ബന്ധിതയായതുപോലെ അവനും കുറച്ചു നാളത്തേക്ക് തളയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റീഫന്റെ ഭ്രാന്ത് സ്ഥിരമായി സുഖപ്പെടേണ്ടതുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. അതുള്ളതുകൊണ്ടാണ് അവൾക്ക് അവനോടിഷ്ടം. തൻ്റെ കാല് സുഖപ്പെടണമെന്നും അവൾ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അവനും അവളോടിഷ്ടം. സ്റ്റീഫന്റെ സഹോദരന്മാരാകട്ടെ അവന് ഭ്രാന്തിളകാൻ പോവുകയാണെന്ന് തോന്നിയ സമയം അത് നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആദ്യമേ അവർ ഈന്തുമരത്തെയാണ് ശ്രദ്ധിച്ചത്. എക്കാലവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും പോലെ അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. തീരെ പതിയെ ഇലകൾ വിരിയുകയും വളരുന്നുണ്ടെന്ന് അല്പവും തോന്നിക്കാതെ വളരുകയും ചെയ്യുന്ന മരമാണ് ഈന്ത്. ഭൂമിയിലെ വേറൊരു

0: വൃക്ഷവും കാണാത്ത പഴയ ഭീമാകാരൻ ജീവികളെ അത് കണ്ടിട്ടുണ്ട്. തങ്ങളുടെ പറമ്പിലെ ഈന്ത് ഒരു വർഷം കൊണ്ട് അല്പം ക്ഷീണിച്ചതായി അവർക്ക് തോന്നി. തടി മെലിഞ്ഞതുപോലെ, ഇലകൾ ആരോഗ്യമില്ലാത്തതുപോലെ. ആ മരവും സ്റ്റീഫന് ഭ്രാന്തിളകുന്ന സമയം നോക്കിയിരിപ്പാണ്. അവൻ്റെ ഭ്രാന്ത് വലിച്ചെടുത്ത് അതിൻ്റെ ഓലകളും തടിയും പിന്നെയും ഉത്സാഹത്തിലാകും. കവിളിൽ നിന്ന് കുലകളായി കായ്കൾ വരും. സ്റ്റീഫൻ്റെ സഹോദരന്മാർ വേറെന്തോ ചെയ്യുന്ന മട്ടിൽ പുല്ലും പടർപ്പുകളും പറിച്ചു നീക്കി ഈന്തിൻ്റെ ചുവട് തെളിച്ചിട്ടു. അതിൻ്റെ തടിയിൽ ചങ്ങല ബന്ധിക്കാനുള്ള തുള മാറ്റമില്ലാതെ നിൽപ്പുണ്ട്. തട്ടിൻപുറത്ത് നിന്ന് മുഴുത്ത ചങ്ങലയും കൊളുത്തുമെടുത്ത് അവർ രഹസ്യത്തിൽ പരിശോധിച്ചു. എല്ലാ വർഷവും ഉപയോഗത്തിലുള്ളതുകൊണ്ട് അതിൽ തുരുമ്പ് പറ്റിയിട്ടില്ല. പക്ഷേ ഈ വർഷം വേറൊന്നാണ് സംഭവിക്കാനിരുന്നത്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. അദ്വാനിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി Dr. S. Jaishankar, ഐവറി കോസ്റ്റിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ടെനെ ബിരാഹിമ ഔട്ടാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി Dr. Jaishankar സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് നടത്തിയ സേവാസങ്കല്പ് ബൈക്ക് യാത്ര സമാപിച്ചു. സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R. സുഗതനെതിരായ കാപ്പാ കേസ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്നതിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാപ്പ കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ പോലീസിനെ ദുരുപയോഗം ചെയ്തെന്ന BJP നിലപാടിന് കൂടുതൽ വ്യക്തത വന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനുവേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ ഭരണാനുമതി. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ ജോഷ് ക്യാമ്പയിനിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് UKയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട്ട് ആരംഭിച്ചു. സുല്ല മുസ്ലാം സയൻസ് കോളേജിൽ വൈകിട്ട് 6:30 വരെയാണ് ക്യാമ്പ്. കണ്ണൂർ അവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്
1: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: ഭൂമിയുടെ ഏഴു നിറങ്ങളെ തന്റെ ഏഴു സ്വരങ്ങളാക്കി മാറ്റുന്ന വനഗായകൻ. സൂര്യപ്രഭയിൽ മനോഹരിയായ ഭൂമിയെ അയാൾ ഒരു മണവാട്ടിയായി സങ്കൽപ്പിക്കുന്നു. ഒടുവിൽ ഈ നാട്ടുപച്ചപ്പും ഗ്രാമഭംഗിയും വരും ജന്മങ്ങളിലും ആസ്വദിക്കാൻ, ഇവിടെയൊരു ഗാനമായി പുനർജനിക്കാൻ അയാൾ കൊതിക്കുന്നു. കാഴ്ചയല്ല, ഹൃദയമാണ് പ്രകൃതിയെ തൊട്ടറിയാൻ വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികൾ. കേൾക്കാം ആ മനോഹര ഗാനം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന പുലർവെട്ടം, തൊട്ടാവാടിയെ തൊട്ടുണർത്തുന്ന കുളിർക്കാറ്റും മഞ്ഞുതുള്ളിയും, പ്രകൃതിയുടെ ആത്മാവ് തൊട്ടറിഞ്ഞൊരു ഗാനം. നീലക്കുരുവികളും പച്ചക്കുതിരകളും അണ്ണാറക്കണ്ണന്മാരും ചേർന്ന് പ്രകൃതിയൊരുക്കുന്ന ഒരു വസന്തകാലം. മനസ്സിൽ ഒരു നേർത്ത കുളിർമ നിറയ്ക്കുന്ന, പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ച ഒരു ഗാനം. പി കെ ഗോപിയുടെ വരികൾക്ക് ഹൃദയസ്പർശിയായ ഈണം പകർന്നത് രവീന്ദ്രൻ. പ്രകൃതിയുടെ സംഗീതം പോലെ കെ എസ് ചിത്രയുടെ മധുരശബ്ദവും. ചിത്രം ധനം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ശ്രീലേഖ ഷാജു.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
2: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
9: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ. 103.6 റിയൽ FM-ൽ ഈ പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ജംഷീർ കാവിൽ, വിദ്യ.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ഗാനോപഹാരം സമർപ്പിക്കുന്നത്
3: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ മാവൂർ റോഡ് കോട്ടൂളി കോഴിക്കോട്.
4: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരത്തിൽ ആദ്യം ഒരു പക്കാ നാടൻ പ്രേമം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ശിഖ പ്രഭാകറും പാടിയ ഗാനം, കെ ജയകുമാറിന്റെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9640002 9645000
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ഗാനോപഹാരം സമർപ്പിക്കുന്നത്
1: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
0: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പെർഫ്യൂം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും പി കെ സുനിൽകുമാറും പാടിയ ഗാനം.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
2: 103.6 റിയൽ എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരം. ഇനി ജയിലർ എന്ന ചിത്രത്തിന് വേണ്ടി റിജിയ റിയാസ് പാടിയ ഗാനം, നിതീഷ് നടേരിയുടെ രചന, റിയാസ് പയ്യോളയുടെ ഈണം.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
2: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ.
0: CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരത്തിൽ ഇനി കിങ് ഫിഷ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരത്തിൽ ഇനി റീക്രിയേറ്റർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും വീണ സുജിത്തും പാടിയ ഗാനം. രചനാസംഗീതം ബാബു നാരായണൻ.

ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരം. ഉറിയടി എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മിയും ജാസി ഗിഫ്റ്റും പാടിയ ഗാനം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഇഷാൻ ദേവിന്റെ ഈണം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ഗാനോപഹാരം സമർപ്പിക്കുന്നത്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ മാവൂർ റോഡ് കോട്ടൂളി കോഴിക്കോട്.
2: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 9 മണി. എഫ്എം പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്ഷയരോഗത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി JP Nadda ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹകരണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ സഹകരണ സമ്മേളനം ഇന്ന് ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ സഹകരണ സെക്രട്ടറിമാരും 14 സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി VD Satheesan പരിപാടി ഉദ്ഘാടനം ചെയ്യും. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടയമേള സംസ്ഥാനതല സമാപനവും ജില്ലാതല പട്ടയമേളയും ഇന്ന് പാലക്കാട്ട്. രാവിലെ മന്ത്രി AP Anilkumar മേള ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കലോത്സവം ഉത്സവ് 2026 നാളെ തുടക്കം. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും ചേർന്നാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. FM പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബെണി ഇഗ്നീഷ്യസിന്റെ ഈണം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വളരുന്ന ഭാരതം. വർഷത്തിൽ 5 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബംഗളൂരുവിന്റെ മനോഹരമായ 2nd എയർപോർട്ട് ടെർമിനൽ, 10,000-ൽ അധികം ചതുരശ്ര മീറ്റർ പച്ചപ്പും തൂക്കുപൂന്തോട്ടങ്ങളും നിറഞ്ഞ 100% ഹരിതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ്, കെമ്പഗൌഡയുടെ 108 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഉയർന്നു നിൽക്കുന്ന പൈതൃക ഭൂമി, പ്രകൃതിയും ആധുനികതയും സമ്മേളിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം, കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2. വളരുന്ന ഭാരതം.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: വളരുന്ന ഭാരതം. അഞ്ചി നദിക്ക് 331 മീറ്റർ മുകളിൽ വാനിലുയർന്നു നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം. സാധാരണ തൂണുകൾ ഉറച്ചു നിൽക്കാത്ത മലനിരകളെ കീറിമുറിച്ച് കശ്മീർ റെയിൽപാതയിലെ നിർണായക വിടവ് നികത്തിയ അത്ഭുതം. 193 മീറ്റർ ഉയരമുള്ള കൂറ്റൻ വൈ ഷേപ്പ് ടവറും 8200 മെട്രിക് ടൺ സ്റ്റീലും ചേർന്ന എഞ്ചിനീയറിംഗ് വിസ്മയം. ഇന്ത്യൻ റെയിൽവേയുടെ അപൂർവ നേട്ടം. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച അഞ്ചിഗാർഡ് ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
1: ഗാനോപഹാരം ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ നിതിൻ രാജ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനെ പറ്റിയാണ്. ഇന്നത്തെ ലോകത്തിലെ പ്രധാന ഹെൽത്ത് പ്രോബ്ലംസിൽ ഒന്നാണ് ക്യാൻസർ. പ്രതിവർഷം 1 കോടി മനുഷ്യർ ക്യാൻസർ രോഗബാധയ്ക്ക് കീഴടങ്ങുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്യാൻസർ രോഗം പല കാരണങ്ങൾ മൂലം വരാം. ഉദാഹരണത്തിന്, ജനിതകമായ മാറ്റങ്ങൾ, പല പാരിസ്ഥിതിക ഘടകങ്ങൾ, ജീവിതചര്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി സൂചിപ്പിക്കപ്പെടുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 40% ക്യാൻസറുകൾ നമ്മുടെ ജീവിതചര്യകൾ മാറ്റുന്നത് മൂലം തടയാൻ പറ്റും എന്നാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുകയില ഉപേക്ഷിക്കലാണ്. പുകയില പലവിധമുണ്ട്. സിഗരറ്റ്, ബീഡി, ഗുട്ക, ഖൈനി എന്നിവയെല്ലാം പുകയില ഉൽപ്പന്നങ്ങളാണ്. പുകയിലയിൽ 70% ക്യാൻസർ സാധ്യത കൂട്ടുന്ന കെമിക്കൽസ് ഉണ്ട്. നിഷ്ക്രിയ പുകവലി അഥവാ മറ്റൊരാൾ വലിച്ച പുക ശ്വസിക്കുന്നത് മൂലം ക്യാൻസർ വരുവാനുള്ള സാധ്യത വർദ്ധിക്കും. പുകവലി കുത്തുന്നതുകൊണ്ട് ക്യാൻസർ റിസ്ക് 10 വർഷം കൊണ്ട് 10% രണ്ടാമതായി, റെഗുലറായി വ്യായാമം. ഇതുമൂലം ആമാശയ ക്യാൻസർ, സ്തനാർബുദം, കിഡ്നി ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്നു. ആഴ്ചയിൽ 2.5 മണിക്കൂർ മോഡറേറ്റ് ഇന്റൻസിറ്റി വ്യായാമം. ഉദാഹരണത്തിന്, 3 മിനിറ്റിനുള്ളിൽ 2 മൈൽ നടത്തം, 3 മിനിറ്റിനുള്ളിൽ 5 മൈൽ സൈക്കിൾ ചവിട്ടൽ, ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് സ്വിമ്മിംഗ്, ഒരു 45 മിനിറ്റ്സ് വോളിബോൾ, ഒരു 15 മിനിറ്റ്സ് സ്കിപ്പിംഗ് മുതലായ എക്സസൈസുകൾ ക്യാൻസർ റിസ്ക് കുറയ്ക്കും. ഈ മേൽപ്പറഞ്ഞ വ്യായാമങ്ങൾ 5 മണിക്കൂറിന് മുകളിൽ ചെയ്താൽ ഏറ്റവും ഉത്തമം. BMI 18.5 മുതൽ ഒരു 24.9 വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ. ആരോഗ്യകരമായുള്ള ഭക്ഷണ രീതി ക്യാൻസർ നന്നായി കുറയ്ക്കും. ഭക്ഷണ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കുക, എസ്പെഷ്യലി ഓർഗാനിക് വെറൈറ്റി. 50% നമ്മുടെ ഡെയിലി ഫുഡിന്റെ കൂടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണത്തിൽ ഹോൾ ഗ്രെയിൻസ്, ഉദാഹരണത്തിന് ഹോൾ വീറ്റ്, ബ്രൗൺ റൈസ്, ബ്ലാക്ക് റൈസ്, ഓൾഡ് ബാർലി, ചോളം മുതലായവ ഉപയോഗിക്കുന്നത് അത്യുത്തമം. പ്രോസസ്ഡ് ഫുഡ് കുറച്ച് കുറവായി കഴിക്കുക. ഉദാഹരണത്തിന് ബ്രെഡ്, ഇപ്പോൾ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെഡി ടു ഈറ്റ് ഫുഡ്സ്, പാക്കറ്റ് സ്നാക്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ്സ് തുടങ്ങിയവ പ്രോസസ് ഫുഡ്സ് ആണ്. ഇതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. റെഡ് മീറ്റ്, ഉദാഹരണത്തിന് ബീഫ്, മട്ടൺ തുടങ്ങിയവയുടെ കൺസെപ്ഷൻ കുറയ്ക്കുക. മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് ക്യാൻസർ റിസ്ക് കുറയ്ക്കാൻ. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കുന്നത് സ്കിൻ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. മിനിമം 1 വർഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. പല ക്യാൻസറുകൾക്കും വാക്സിനേഷൻസ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഈ വാക്സിനേഷൻസ് ഗർഭാശയമുഖ ക്യാൻസർ, ലിവർ ക്യാൻസർ എന്നിവ ഫലപ്രദമായി പ്രിവെന്റ് ചെയ്യുന്നു. HPV വാക്സിൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻസ് തുടങ്ങിയവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഏറ്റവും അവസാനമായും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സ്ക്രീനിംഗ് പ്രോഗ്രാം. എന്തിനാണ് നമ്മൾ ക്യാൻസർ സ്ക്രീനിംഗ് പ്രോഗ്രാംസ് ചെയ്യേണ്ടത്? പകുതിയിലധികം ക്യാൻസറുകൾ, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിൽ രോഗലക്ഷണം ഉണ്ടായി, രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങുമ്പോഴേക്കും രോഗം മറ്റവയവങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതൽ ആയതിനാൽ ക്യാൻസർ സ്ക്രീനിംഗ് പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കും രോഗമുക്തിക്കും ഉപകാരപ്പെടും. പല ക്യാൻസറുകൾക്കും സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന്, 45 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ

0: മാക്സിമം വൺസ് ഇൻ എവറി ടു ഇയേഴ്സ്. പാപ് സ്മിയർ 21 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. കൃത്യമായുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ നിർദ്ദേശിക്കുന്നത്. മേൽപ്പറഞ്ഞ ക്യാൻസർ റിസ്ക് കുറയ്ക്കുന്നതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഒന്നിച്ച് നടപ്പാക്കാൻ കുറച്ചാൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മാറ്റങ്ങൾ ഇന്നു മുതൽ വരുത്തി തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് അണിചേരാം ഇന്നു മുതൽ ക്യാൻസറിനെതിരെ. താങ്ക് യു.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 റിയൽ FM.
5: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസും സുജാതയും പാടിയത്. BR പ്രസാദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. MG ശ്രീകുമാറും അഫ്സലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കല്യാണരാമൻ.

0: ಗಾನೋಬಹಾರಂ 103.6 ರಿಯಲ್ ಎಫ್ಎಂ.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ഡിലിറ്റ് DSC ബിരുദങ്ങൾ സമ്മാനിച്ച് കാലിക്കറ്റ് സർവകലാശാല. നൂതന ആശയങ്ങൾ ക്ഷണിച്ച് ഐഡിയ ബോക്സ് പദ്ധതി. വയനാട് ടൂറിസത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ബ്രാൻഡ് വയനാട് ക്യാമ്പയിൻ. നാടിന്റെ ശുചിത്വത്തിനായി ശക്തമായ നടപടിക്കൊരുങ്ങി തദ്ദേശ ഭരണ വകുപ്പ്. VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ പുതിയ പ്രദർശന സജ്ജീകരണങ്ങൾ. പ്രമുഖ വ്യവസായി PK അഹമ്മദ്, പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട്, പ്രശസ്ത ശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ എലവന്തിക്കൽ ഡാവിസ് ജമ്മിസ് എന്നിവർക്ക് കാലിക്കറ്റ് സർവകലാശാല പ്രത്യേക ഹോണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചു. PK അഹമ്മദ്, സത്യൻ അന്തിക്കാട് എന്നിവർക്ക് ഡിലിറ്റ് ബിരുദവും ഡേവിഡ് ജമ്മിസിന് DSC ബിരുദവുമാണ് നൽകിയത്. മൂന്നുപേരുടെയും സാമൂഹിക പ്രതിബദ്ധതയും അവരുടെ വ്യത്യസ്ത മേഖലകളിലെ അതുല്യ പ്രകടനവും പരിഗണിച്ചാണ് ബഹുമതികൾ നൽകി ആദരിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ.
2: സഹോദരി സഹോദരന്മാരെ നമസ്കാരം. ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ഒക്കേഷൻ ബിക്കോസ് വി ഓൾവേസ് ഹാവ് അവർ കോൺവോക്കേഷൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി, ബട്ട് ടുഡേസ് കോൺവോക്കേഷൻ ഈസ് ഓൾസോ എ ഡിഫറെന്റ്. വി ഹാവ് കൺഫേർഡ് ഓൺ യുവർ ബിഹാഫ് ഡിഗ്രീസ് അപ്പോൺ 3 eminent personalities of our state, not only of our state but known throughout our country, who have done something for this state and the country. Their eminence is not restricted to only academics. They have done lot of things for the people around. These people, 3 of them are present here, and that itself is a very proud moment for the university.
1: കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P. രവീന്ദ്രൻ.
3: Today we have 3 distinguished individuals being presented before you for the award of the honorary degrees. PK Ahmed and Sri Satyan Antikad for the DLit honors and Dr. Elvathingal D. Jemis for the DSC degree.
1: DLit ബിരുദം ഏറ്റുവാങ്ങി PK അഹമ്മദ്.
4: കേരളത്തിന്റെ വിദ്യാഭ്യാസ വ്യക്തിത്വത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന കോഴിക്കോട് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം ആദരണീയനായ കേരള ഗവൺമെന്റിന് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്താൽ ഏറ്റുവാങ്ങുവാൻ ലഭിച്ച ഈ അവസരം എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും ധന്യവുമായ ഒരു മുഹൂർത്തമാണ്. എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഒരു അംഗീകാരം കരുതുന്നില്ല. എന്റെ ജീവിതയാത്രയിൽ കൈപിടിച്ച് താങ്ങി നടത്തിയ പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, കൂടെ നിന്ന് എനിക്ക് താങ്ങും തള്ളുമായി എന്റെ പ്രിയ പത്നി, മക്കൾ, സഹോദരങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അഭ്യുതകാംക്ഷികൾ എല്ലാവരുടെയും നിശ്ചയമായ പിന്തുണക്കും സഹായ സാധനങ്ങൾക്കും ലഭിച്ച ഒരു അംഗീകാരമായി ഞാൻ കണക്കാക്കി എന്റെ പരിസരം ഈ അവാർഡ് സ്വീകരിക്കുകയാണ്.
1: ഡിലിറ്റ് ബിരുദം സ്വീകരിച്ച് സത്യൻ അന്തിക്കാട്.
5: സ്വപ്നത്തോടൊപ്പം യാത്ര ചെയ്ത് ഞാൻ സിനിമയിലെത്തുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ദിവസം, ധന്യമായ ഈ നിമിഷം സ്വപ്നത്തിൽ പോലും ഞാൻ സങ്കല്പിച്ചിട്ടില്ല. അതിന്റെ ഒരു അമ്പരപ്പ് വിട്ടുമാറാതെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ പ്രശസ്തമായ ഒരു സർവകലാശാലയിൽ നിന്ന് ഇങ്ങനൊരു ബഹുമതിക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ എന്റെ മക്കളോട് ചോദിച്ചു എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന്. 3 ആൺമക്കളാണ് എനിക്കുള്ളത്. 3 പേരും ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും PG ഒക്കെ നേടിയവരാണ്. ഭാര്യയുടെ കയ്യിലുമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ്. മക്കൾ പറഞ്ഞു, ഞങ്ങളൊക്കെ അധ്യാപകർ പഠിപ്പിച്ച പാഠങ്ങൾ പഠിച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നേടിയത്. അച്ഛൻ വിഷയങ്ങൾ സ്വയം കണ്ടെത്തുകയും അത് പ്രേക്ഷകരുടെ മനസ്സിൽ പഠിപ്പിക്കുകയും ചെയ്ത് വിജയിപ്പിച്ച ആളാണ്. അഭിമാനപൂർവ്വം ഈ ബഹുമതി കൈപ്പറ്റണം.
1: DSC ബിരുദം ഏറ്റുവാങ്ങി എലവത്തിക്കൽ ഡേവിസ് ജമ്മിസ്.
6: Let me begin by expressing my gratitude to the University of Calicut, my alma mater, for this rare honor. I am indeed overwhelmed by the decision of the university authorities, a university which played a decisive role in my life.
1: നിങ്ങളുടെ മനസ്സിൽ ഒരു സംരംഭക ആശയമുണ്ടോ എങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഇനിയൊരു വേദിയുണ്ട്. നിങ്ങളുടെ ആശയത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശം, സാധ്യതകൾ കണ്ടെത്തുന്നതിന് പിന്തുണ, തുടർ വളർച്ചയ്ക്ക് അവസരങ്ങൾ എന്നിവയിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരത്തിലെത്തിക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഐഡിയ

0: ഓക്സ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു. കേരളത്തിലെ നൂതന ആശയങ്ങളെ കണ്ടെത്തുകയും അവയെ സാധ്യമായ സംരംഭക അവസരങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്ന പുതിയ വേദിയാണ് ഐഡിയ ബോക്സ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഐഡിയ ബോക്സ് .startupmission.in എന്ന പോർട്ടലിലൂടെ സൌജന്യമായി അപേക്ഷിച്ച് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾക്ക് വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പൂർണ്ണ പിന്തുണ നൽകി ആശയ സാക്ഷാത്കാരത്തിന് അവസരമൊരുക്കും. ഐഡിയ ബോക്സ് പദ്ധതിയെക്കുറിച്ച് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി:
1: ഓപ്പർച്യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ കടമയാണ്, ഒരു സമൂഹത്തിന്റെ കടമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, പലർക്കും പല ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് ഒരു എന്റർപ്രണർഷിപ്പായി, ഒരു അവസരമായി, ഒരു ബിസിനസ്സായി ഡെവലപ്പ് ചെയ്ത് പോവാൻ അത്തരം ഐഡിയാസ് ഉള്ള ആളുകളെ സഹായിച്ചാൽ അവർക്ക് അതിന് വലിയ സോഷ്യൽ ഇമ്പാക്ട് കൂടിയുള്ള ഒന്നാണ് എങ്കിൽ അത് പ്രത്യേക സപ്പോർട്ട് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും.
0: പ്രകൃതി ദുരന്തങ്ങൾ മൂലം നടുവൊടിഞ്ഞ വയനാട് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിലെ വളർച്ചയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് വൻ പദ്ധതികളൊരുങ്ങുന്നു. ബ്രാൻഡ് വയനാട് എന്ന പേരിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആഗോളതലത്തിൽ വയനാടിനെ അവതരിപ്പിക്കുന്നത്. പ്രകൃതി ഭംഗിയും മനോഹാരിതയും ലോകത്തിനു മുമ്പിൽ എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ വയനാട്ടിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ സമീപ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ടൂറിസം വികസനവും ഉൾപ്പെടുത്തും. ബ്രാൻഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി ഡിസംബറിൽ ഡൽഹിയിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും. ബ്രാൻഡ് വയനാട് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി സി വിഷ്ണുനാഥ്:
2: വയനാടിന്റെ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് വയനാടിന്റെ പ്രകൃതി സൗന്ദര്യമാണ്. ഇവിടെ അഗ്രി ടൂറിസം, ഫാം ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഹെറിറ്റേജ് ടൂറിസം, പഴശ്ശിയുടെ അടക്കമുള്ള വലിയ ചരിത്ര പ്രാധാന്യം, ഭക്ഷണ വൈവിധ്യങ്ങൾ, ആർട്ട്, ക്രാഫ്റ്റ്, ഇതെല്ലാം കൊണ്ടും സമ്പന്നമാണ്. ഇതിനെയെല്ലാം ശരിയാംവണ്ണം ഉപയോഗിക്കുക, അതിനാവശ്യമായ പിന്തുണ നൽകുക, അതിമനോഹരമായി അതിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, വയനാട് എന്ന ബ്രാൻഡിനെ ലോകത്തിന്റെ മുമ്പാകെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളാണ് ബ്രാൻഡ് വയനാടിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത്.
0: മാലിന്യമുക്തമായ നാടിനായി പലതരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കിയിട്ടും അവയൊന്നും പൂർണ്ണമായ തോതിൽ ലക്ഷ്യം കാണുന്നില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തദ്ദേശ ഭരണവകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചു. അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കും പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കും അശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നവർക്കുമെതിരെ പിഴ ചുമത്തി നിയമം നടപ്പിലാക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് പ്രത്യേക പാരിതോഷികം നൽകുന്നതടക്കം നിയമവ്യവസ്ഥകൾ ശക്തമായി നടപ്പിലാക്കും. തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ് അയ്യർ:
3: എവിടെങ്കിലും ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എവിടെങ്കിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയോ ചെയ്താൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. അതിൽ നല്ലൊരു ശതമാനം നമുക്ക് പിഴ ഈടാക്കാനും സാധിക്കുന്നുണ്ട്. വരുന്നതിന്റെ 100% ശരിക്കും പിഴ ഈടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. പക്ഷെ അതിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ കാരണം ഈ പറയുന്ന ഒരു അനോണിമിറ്റി. അപ്പൊ അത് കണ്ടെത്തുക എന്ന് പറയുന്നതിന് കുറച്ച് കൂടുതൽ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കും പരിശ്രമിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആളുകൾ ജാഗരൂകരായി ശരിക്കും മാലിന്യ ക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം.
0: കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഗാലറി ആൻഡ് വി കെ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നവീകരിച്ച പ്രദർശന സജ്ജീകരണങ്ങളുടെ 2-ാം ഘട്ടം സന്ദർശകർക്ക് തുറന്നുകൊടുത്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയവും ആർട്ട് ഗാലറിയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 2,85,00,000 രൂപയാണ് അനുവദിച്ചത്. അത്യാധുനിക രീതിയിലാണ് 2-ാം ഘട്ടത്തിൽ പ്രദർശന സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 3 മാസത്തിനകം മുഴുവൻ പ്രദർശന സംവിധാനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കും. 2-ാം ഘട്ട നവീകരണം നാടിന് സമർപ്പിച്ച് കെ ജയന്ത് MLA:
4: മനുഷ്യരാശി പിന്നിട്ട ഇന്നലകളെ നമ്മൾ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. അത് നാളുകളിലുള്ള യാത്രക്ക്, പുതിയ തലമുറക്ക് തീർച്ചയായും പ്രചോദനമായി മാറും. വലിയ അറിവിന്റെ ലോകത്തിലേക്ക്, അറിവിന്റെ ചക്രവാളങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാണ് ഇത്തരം മ്യൂസിയങ്ങൾ നമുക്ക് സാധ്യമാണ്.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

റിയൽ എഫ് എമ്മിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉസ്താദ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
2: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
1: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ്സ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം

0: ആഴത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രൈനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
2: ഇനി കേൾക്കാം ചുരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഡോക്ടർ രാജീവിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: റെയിൽവേ തുരങ്കം. മഞ്ഞുകാലത്ത് ലഹോൾ സ്പിതി ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥയ്ക്ക് വിരാമമിട്ട് മണാലി സർച്ചു യാത്രാ സമയം 5 മണിക്കൂറോളം കുറച്ചു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ലഡാക്കിലേക്കുള്ള ഗതാഗതം സാധ്യമാക്കുന്ന തന്ത്രപ്രധാനമായ നിർമ്മിതി. ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ച ഭാരതത്തിന്റെ അഭിമാനം അടൽ ടണൽ. വളരുന്ന ഭാരതം.
1: ഇനി കേൾക്കാം മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.
0: വളരുന്ന ഭാരതം.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിന് കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
2: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ.
0: CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയത് ചിത്രം മറുപടി.

FM പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സഹകരണ സമ്മേളനം ഇന്ന് ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ സഹകരണ സെക്രട്ടറിമാരും 14 സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രശസ്ത ബോളിവുഡ് മറാത്തി ചലച്ചിത്ര നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മലപ്പുറം ജില്ലയിലെ തെന്നല സർവേ സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെയും ഡയറക്ടർമാരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ, ഡയറക്ടർമാരായിരുന്ന അലി ഹസൻ, സജിത, സെക്രട്ടറി വാസുദേവൻ മൂസദ് എന്നിവരുടെ വീട്ടിലായിരുന്നു റെയ്ഡ്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ബ്രോൺസ് മെഡൽ വിജയി MR അർജുനെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ആദരിക്കും. വൈകിട്ട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. വനിതാ ഫുട്ബോൾ ടീം സൌഹൃദ മത്സരത്തിൽ ഇന്ത്യ റഷ്യ മത്സരം ഇന്ന്. കൊൽക്കത്തയിൽ വൈകിട്ട് 6 PM മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: എം വി സദാനന്ദൻ്റെ വരികൾക്ക് രാജേഷ് കെ ചന്തു സംഗീതം നൽകി പാടിയത്. ചിത്രം ഇന്നലകൾ തളിർക്കുമ്പോൾ.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്ത ഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരമായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ ധീരതയും തൊഴിൽപരമായ മികവും പ്രതിബദ്ധതയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് പ്രചോദനമേകുന്നതിനും തുടർന്നും സഹായകമാകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനും രാജ്യസേവനത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയട്ടെ എന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. വ്യോമസേന ആകാശത്ത് തങ്ങളുടെ ശക്തിയും ധീരതയും പ്രകടിപ്പിക്കുകയും ജനങ്ങളിൽ സുരക്ഷിതബോധം വളർത്തുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. വിദേശകാര്യമന്ത്രി ഡോ. S. ജയശങ്കർ ഐവറി കോസ്റ്റിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ടെനെ ബിരാഹിമ ഔട്ടാരയുമായി അബിദ്ജാനിൽ കൂടിക്കാഴ്ച നടത്തി. പരസ്പര വിശ്വാസം, പൊതുവായ താൽപര്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായി വളർന്നുവരുന്ന പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ഡോ. ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, ആരോഗ്യം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഐവറി കോസ്റ്റിന്റെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി നിയാലെ കബയുമായും ജയശങ്കർ വിപുലമായ ചർച്ചകൾ നടത്തി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടറെ കാണാൻ OP ടിക്കറ്റ് നൽകുന്നില്ലെന്നാരോപിച്ച് രോഗികൾ പ്രതിഷേധിക്കുന്നു. ഓൺലൈനായി ഭൂരിഭാഗം OP ടിക്കറ്റും നൽകിയത്. ഓൺലൈനും ഓഫ്ലൈനുമായി 100 OP ടിക്കറ്റുകൾ നൽകിയെന്ന് രോഗികൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കുകയാണെന്നും DMO പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. മികച്ച പോഷകാഹാരത്തിനും പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അംഗനവാടികളെ പുനരാവിഷ്കരിക്കുക, ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംരക്ഷണം ശക്തിപ്പെടുത്തുക, സ്ഥാപനപരവും നിയമപരവുമായ ചട്ടക്കൂടുകൾ ഫലപ്രദമായി നടപ്പിലാക്കി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക എന്നീ വിഷയങ്ങളിലാണ് 2 ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കേന്ദ്ര സഹകരണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദേശീയ

സഹകരണ സമ്മേളനം ഇന്ന് ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ആരംഭിക്കും. 15 സംസ്ഥാനങ്ങളിലെ സഹകരണ സെക്രട്ടറിമാരും 14 സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് നടപ്പാക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ പരമാവധി ഫലപ്രദമായും കാര്യക്ഷമമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമങ്ങളിൽ നഗരപഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തി ഫണ്ടുകൾ വിനിയോഗിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രശസ്ത ബോളിവുഡ് നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഗോവയിലെ വസതിയിലായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ബോധരഹിതനായി കണ്ടെത്തിയ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 1978 പുറത്തിറങ്ങിയ ഗമനാണ് ആദ്യ ചിത്രം. പരീന്ത, ക്രാന്തിവീർ, അബ് തക് ഛപ്പൻ, വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം വ്യാപകമായ അംഗീകാരം നേടി. ക്രാന്തിവീർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പരീന്ത, അഗ്നിസാക്ഷി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. പടേക്കറിന്റെ വ്യക്തിത്വവും സവിശേഷതയും വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമേ അവകാശപ്പെടാനാവൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഏറ്റവും പുതിയ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 7-ാം സ്ഥാനത്തെത്തി. 43 പന്തിൽ പുറത്താകാതെ 102 റൺസ് നേടിയതിനെ തുടർന്നാണിത്. ഏകദിന മത്സര ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി. എൻവെസ്റ്റ്നെറ്റ് സെനിത് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ബ്രോൺസ് മെഡൽ വിജയി അർജുനെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ആദരിക്കും. വൈകിട്ട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കാലിക്കറ്റ് സർവകലാശാല വനിതാ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആതിഥേയരായ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് വിജയികളായി. തുടർച്ചയായി 5-ാം വർഷമാണ് ദേവഗിരി കിരീടം നിലനിർത്തുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിൽ ദേവഗിരിയിലെ പി ദേവനന്ദ, ക്രൈസ്റ്റ് കോളേജിലെ അവന്തിക രാജേഷ്, തൃശൂർ സെന്റ് മേരീസിലെ മീര എസ് നായർ എന്നിവർ 1-ഉം 2-ഉം 3-ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. 15 ഉപജില്ലകളിൽ നിന്നായി 2800 പരം കുട്ടികൾ പങ്കെടുക്കും. സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് UKയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട്ട് ആരംഭിച്ചു. സുല്ലമുസലാം സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ DKMS ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് വൈകിട്ട് 6:30 വരെ കോളേജിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്നും ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നു. BJP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം

കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർ, തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, NGOകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
1: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
0: പൂക്കാട് കലാലയം, ചേമഞ്ചേരി. ഫോൺ 9446068788.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,710 രൂപ, പവന് 1,09,680 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് കോൾ റെട്ടിനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: റിയലഫമിൽ ഇപ്പോൾ പ്രിയഗീതത്തിന്റെ സമയമാണ്. പ്രിയഗീതത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാനുള്ള നമ്പർ പറയാം. 2366174, 2366176. STD കോഡ് 0495. മൊബൈൽ ഫോൺ നമ്പർ 9447444800.
9: പ്രിയ ഗീതം.
8: ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, SP വെങ്കടേഷിന്റെ ഈണം.

0: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിലൂടെ ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് വിളിച്ചത് ബിന്ദു രമേശാണ്, പാലാഴിയിൽ നിന്ന്. യേശുദാസും ശബ്നവും പാടിയ ഗാനം നിറമെന്ന ചിത്രത്തിൽ നിന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരൻ്റെ ഈണം.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പ്രിയ ഗീതം
4: പ്രിയഗീതത്തിലൂടെ ഇനി നമുക്ക് ലോറ നീ എവിടെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഇത് സത്യൻ നായർ കരുവള്ളിക്കുന്ന് ആവശ്യപ്പെട്ടതാണ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പ്രിയ ഗീതം
3: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു പ്രിയ ഗീതം. ഇനി പനങ്ങാട് നിന്ന് ഫെബിന്റെ ഇഷ്ടഗാനമാണ് കഹോന പ്യാർഹെ എന്ന ചിത്രത്തിൽ കുമാർ സനു പാടിയത്. സാവൻ കുമാർ തക്കിന്റെ വരികൾക്ക് രാജേഷ് റോഷന്റെ ഈണം.

0: പ്രിയ ഗീതം.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം. യേശുദാസ് പാടിയ ഗാനം സന്ദർഭം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചത് കോളിയോട്ട് താഴത്തു നിന്ന് മോഹനൻ.

കേക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്. ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിൽ

0: എന്തടി ഡോക്ടർ സാറേ,
1: അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ പിടിവാദത്തിൻ്റെതോ?
2: ഡോക്ടർ
1: സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണേ കാര്യം.

0: സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. അത് വാക്കിൽ തീരുമോ, ഒരു നോക്കിൽ തീരുമോ, അത് തൊട്ടാൽ തീരുമോ? അത് വാക്കിൽ തീരുമോ, ഒരു നോക്കിൽ തീരുമോ, അത് തൊട്ടാൽ തീരുമോ? അല്ലതാനേ മാറുമോ?
1: ആലോചിക്കട്ടെ, മാറുമോ നോക്കാം.
0: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്ന് കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്ന് നോക്കണേ.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പൂർത്തിയായി. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ബിലാസ്പൂർ, കുളു, മണാലി മേഖലകളിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പ്രമുഖ നടൻ നാനാ പട്ടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ശക്തവും ഹൃദയസ്പർശിയുമായ അഭിനയ ശൈലിയിലൂടെ വൈവിധ്യമാർന്ന മാനുഷിക അനുഭവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുവല്ല കവിയൂർ സ്വദേശി അക്ഷയ് മുഖ്യമന്ത്രി വി ഡി സതീശന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ടെക് കേരളം ബ്രാൻഡും ഐ ടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും ഇന്ന് ആരംഭിക്കും. വൈകിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് പാർക്ക് സെന്ററിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ നാളെ NIT ആരംഭിക്കും. 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യസമരസേനാനി സോഷിയോ വാസു കോഴിക്കോട് ചെറുവണ്ണൂരിൽ അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ പ്രതിഷേധം. കാർഡിയോളജി ഡോക്ടറെ കാണാൻ OP ടിക്കറ്റ് നൽകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. ചൈനയിൽ WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ. മിക്സ്ഡ് ഡബിൾസിൽ റൊമാനിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളിനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി 12 മണിവരെ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിൽ സന്ദേശം അയയ്ക്കാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ, വാട്സാപ്പ് നമ്പർ പറയാം. 9400224444. യുവർ ചോയ്സിൽ ആദ്യം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണി മേനോൻ പാടിയ ഗാനമാണ്. അനൂപ് മേനോന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ കോളിയോട്ട് താഴത്ത് നിന്ന് മോഹനൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മലയത്തി പെണ്ണ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് ടി തസ്തികയിൽ താൽക്കാലികമായി ഒഴിവുള്ള അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളുമായി അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04832738115, ഇമെയിൽ ggHSSMPM@gmail.com.
3: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: അടുത്ത ഗാനം കൊടക്കാട് നിന്ന് സന കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വെട്ടം എന്ന ചിത്രത്തിൽ നിന്നാണ് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

0: പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം വിവിധ ദിവസങ്ങളിൽ അദാലത്തുകളും സിറ്റിംഗുകളും നടത്തുന്നതാണ്. ഇതനുസരിച്ച് ഈ മാസം 12, 13, 19, 26, 27 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും RDO കോർട്ട്, ഇന്ന് പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും സിറ്റിംഗ് ഉണ്ടായിരിക്കും. കൂടാതെ 16, 23, 30 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലുമാണ് സിറ്റിംഗ് നടക്കുക. ഈ ദിവസങ്ങളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണെന്ന് വ്യവസായ ട്രൈബ്യൂണൽ സെക്രട്ടറി അറിയിച്ചു.
1: സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് ഇളയരാജയുടെ സംഗീതവും 3ാം പക്കം എന്ന ചിത്രത്തിലെ പാട്ടുകൾക്കും വേണുഗോപാൽ പാടിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയങ്കർ സലിത.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനും മറ്റ് കാര്യനിർവഹണങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന NCC, NSS, SPC യൂണിറ്റുകൾക്കും ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനകൾ, NGOകൾ, സാമൂഹ്യ പ്രവർത്തകർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവർക്കും അംഗീകാരവും പ്രോത്സാഹനവും നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന സഹചാരി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷിക്കാർക്ക് പഠനം, സാമൂഹിക പങ്കാളിത്തം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിനായി പരിഗണിക്കുക. അർഹരായ സ്ഥാപനങ്ങളും വ്യക്തികളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടും ഫോട്ടോകളും സഹിതം സ്ഥാപന മേധാവിയുടെ ശുപാർശയോടെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നാളെ അപേക്ഷ നൽകണം. ഭിന്നശേഷി സൗഹൃദ സമൂഹ നിർമ്മിതിക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ലഭ്യമാണ്. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0483273534. വെബ്സൈറ്റ് www.sjd.kerala.gov.in.
3: ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സ് ലിനിയസ് ജാനകി പാടിയ പാട്ടുകൾക്ക് ഓളങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ് ONV വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ശ്രീജ സുരേന്ദ്രൻ, സുരഭിലം.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കുറുവങ്ങാട് നിന്ന് രമ്യ അനിൽകുമാറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. രചന ONV, സംഗീതം രവീന്ദ്രൻ.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സമയപരിധി 31 October വരെ ദീർഘിപ്പിച്ചു. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കുന്നുമ്മൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിലും 04832734941 എന്ന ഫോൺ നമ്പറിലും ലഭ്യമാണ്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസും സംഘവും പാടിയ അടുത്ത ഗാനം യാത്ര എന്ന ചിത്രത്തിൽ നിന്നാണ്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നിന്ന് നാരായണൻ, ജിഷ രാമൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൊണ്ടോട്ടിയിൽ നിന്ന് മിനി ഫസ ആവശ്യപ്പെട്ട ഗാനമാണിനി. രാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ബാലകൃഷ്ണൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി പുതിയങ്ങാടിയിൽ നിന്ന് ഷീബ ദിനേശൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നീലഗിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി കെ ഗോപിയുടെ വരികളാണ്, സംഗീതം മരകതമണി.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലിനി ദൈവത്തിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. യേശുദാസ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികളാണ്. സംഗീതം നൽകിയത് വിദ്യാസാഗർ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ചേവായരിൽ നിന്ന് ടിൻഡു അജയ്.

0: യുവർ ചോയ്സ് വീണ്ടും 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയപ്രകാശ് നാരായണന്റെ ജീവിത ദർശനം പ്രചോദനത്തിന്റെ ഉറവിടമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയപാത 66 നാട്ടിക ടോൾ നിർത്തിവെക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. റോഡിന്റെ പണി പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ടോൾ തുടങ്ങിയാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്ന കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ 2-ാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും 1-ാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കം ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല വനിതാ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആതിഥേയരായ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് വിജയികളായി. തുടർച്ചയായി 5-ാം വർഷമാണ് ദേവഗിരി കിരീടം നിലനിർത്തുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂരിൽ കേരളം ജാർഖണ്ഡിനെ നേരിടും. ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തിയിട്ടുണ്ടെന്നും ഇതിന് 550,000-ത്തിലധികം ബേസ് സ്റ്റേഷനുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്നു അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്.

0: 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ ധീരതയും തൊഴിൽപരമായ മികവും പ്രതിബദ്ധതയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് പ്രചോദനമേകുന്നതിനും തുടർന്നും സഹായകമാകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനും രാജ്യസേവനത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. വ്യോമസേന ആകാശത്ത് തങ്ങളുടെ ശക്തിയും ധീരതയും പ്രകടിപ്പിക്കുകയും ജനങ്ങളിൽ സുരക്ഷിതബോധം വളർത്തുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. GST കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ GST സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. IG അജിത ബീഗത്തിനാണ് സ്പീക്കപ്പിന്റെ പ്രത്യേക ചുമതല. ഇതു സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയം മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടൽ ഉറപ്പാക്കുന്നതോടൊപ്പം പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഹായം തേടാനുള്ള സംവിധാനവും സ്പീക്കപ്പിലൂടെ ലഭ്യമാക്കും.
0: കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനമായ കൊക്കോൺ 2026 നാളെ കൊച്ചിയിൽ ആരംഭിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കോൺ നാളെയും മറ്റന്നാളുമായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചാണ് നടക്കുക. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കോൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ, കുട്ടികൾക്കായി കിഡ്ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്നും ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാമുറി അനുവദിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നു. ദേശീയപാത 66 നാട്ടിക ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതും പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പണികൾ പൂർത്തിയാവാത്തതുമായ സാഹചര്യത്തിൽ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. BJP കേരളം പ്രഭാരിയായി ചുമതലയേറ്റ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MP Dr. M. Nagaraj, കേരളം സഹപ്രഭാരി Dr. M. Venkatesan എന്നിവർക്ക് തിരുവനന്തപുരം മാരാർജി ഭവനിൽ സ്വീകരണം നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പിന്നീട് ഇരുവരും മാരാർജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് BJP കോർ കമ്മിറ്റി യോഗവും സംസ്ഥാന നേതൃയോഗവും തിരുവനന്തപുരം മാരാർജി ഭവനിൽ ആരംഭിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ഇന്നും നാളെയുമാണ് പരിപാടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാഡാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഗോവയിലെ വസതിയിലായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.

0: 1978 പുറത്തിറങ്ങിയ ഗമനാണ് നാനാ പടേക്കറുടെ ആദ്യ ചിത്രം. പരിന്ത, ക്രാന്തിവീർ, അബ് തക് ഛപ്പൻ, വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രീതി നേടി. ക്രാന്തിവീർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പരിന്ത, അഗ്നിസാക്ഷി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. പ്രഹാർ, ദി ഫൈനൽ അറ്റാക്ക് എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. രജനീകാന്തിനൊപ്പം കാല എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. വൻവാസ്, ഹൌസ്ഫുൾ 5, ഓ റൊമീറ്റോ എന്നിവയാണ് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങൾ. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ശക്തവും ഹൃദയസ്പർശിയുമായ അഭിനയ ശൈലിയിലൂടെ വൈവിധ്യമാർന്ന മാനുഷിക അനുഭവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ബഹുമുഖ പ്രതിഭയും അസാമാന്യ കഴിവുള്ള കലാകാരനുമായിരുന്നു നാനാ പടേക്കർ എന്ന് ഉപരാഷ്ട്രപതി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. പടേക്കറിന്റെ വ്യക്തിത്വവും സവിശേഷതയും വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമേ അവകാശപ്പെടാനാവൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു.
1: സ്വാതന്ത്ര്യസമര സേനാനി സോഷ്യോ വാസു കോഴിക്കോട് ചെറുവണ്ണൂരിൽ അന്തരിച്ചു. 103 വയസ്സായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിരുന്ന അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 3.5 മാസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സോഷ്യോ വാസുവിന്റെ നിര്യാണത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അനുശോചിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
1: സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് UKയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട്ട് ആരംഭിച്ചു. സുല്ലാം മുസല്ലാം സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ DKMS ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ വൈകിട്ട് 6:30 വരെ കോളേജിലാണ് രജിസ്ട്രേഷൻ ക്യാമ്പ്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ ഭരണാനുമതിയായി. ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: വളരുന്ന ഭാരതം. ശംഖിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, 7,000 ആളുകളെ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ഹാളുകളും G20 ഉച്ചകോടിക്ക് വേദിയായതുമായ പ്രൗഢമായ സമുച്ചയം, ബസവേശ്വരന്റെ അനുഭവ മണ്ഡപം എന്ന ആശയത്തിൽ നിന്ന് നാമകരണം ചെയ്ത നവഭാരതത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ ആഗോള വളർച്ചയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന മകുടോദാഹരണം, ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. വളരുന്ന ഭാരതം.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഷോപ്പിക്ക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: വളരുന്ന ഭാരതം. ഐഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിലായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ ആർച്ച് പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഖത്ര ശ്രീനഗർ യാത്രാസമയം വെറും 3 മണിക്കൂറായി കുറയുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പത്തെയും പ്രതിരോധിക്കുന്ന വിസ്മയ നിർമ്മിതി ഭാരതീയ റെയിൽവേയുടെ ചരിത്ര നേട്ടം. എഞ്ചിനീയറിംഗിന്റെ അത്യപൂർവ അത്ഭുതം ചെനാബ് റെയിൽ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.

FM പ്രധാന വാർത്തകൾ. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. IG അജിത ബീഗത്തിനാണ് ചുമതല. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനമായ കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ ആരംഭിക്കും. 20 സാങ്കേതിക സെഷനുകളിൽ

സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. ദേശീയപാത 66 നാട്ടിക ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രി പി കെ ബഷീറിന്റെ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സർവീസ് റോഡ് പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണിത്. ബി ജെ പി കേരളം പ്രഭാരിയായി ചുമതലയേറ്റ കർണാടക രാജ്യസഭാ എം പി ഡോക്ടർ എം നാഗരാജ, കേരള സഹപ്രഭാരി ഡോക്ടർ എം വെങ്കിടേശൻ എന്നിവർക്ക് തിരുവനന്തപുരം മാരാർജി ഭവനിൽ സ്വീകരണം നൽകി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തിരുവനന്തപുരം നഗരസഭാ രജിസ്ട്രറിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. LDF കൌൺസിലർ എസ് പി ദീപക്കിനെതിരെയാണ് കേസ്. 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സ്വാതന്ത്ര്യ സമരസേനാനി സോഷ്യോ വാസുവിന്റെ നിര്യാണത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അനുശോചിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ രാവിലെയായിരുന്നു 103-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയിൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. നാളെ 8 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകളുടെ സമയമാണിത്. നിങ്ങളുടെ വിശേഷങ്ങളും പ്രിയഗാനങ്ങളും കേൾക്കാനുള്ള വേള. വാട്സപ്പിൽ ഒരു ഹൈഡു തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400244440. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഹായിട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. ബാൾട്ടി എന്ന ചിത്രത്തിൽ സായ അഭയങ്കർ, ശുഭലക്ഷ്മി ഇവർ പാടിയ പാട്ട് ആദ്യം കേൾക്കാം.

0: ബാൾട്ടി എന്ന ചിത്രത്തിൽ സായ അഭയങ്കർ, സുബലാക്ഷണി ഇവർ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഇന്ദുലേഖ, നിലമ്പൂരിൽ നിന്ന്.
1: നിലമ്പൂർ
0: എവിടെ, ഏത് ഭാഗത്ത?
1: ഞങ്ങള് മണലൊടി എന്ന് പറയും.
0: ആ, മണലൊടി കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇന്ദുലേഖ, അവിടുത്തെ വിശേഷങ്ങൾ?
1: എന്താ സുഖം?
0: ഉഷാറായിരിക്കുന്നു?
1: ഓ, സുഖം. എല്ലാം
0: വീട്ടിലാണോ?
1: അതെ, ഇപ്പൊ വീട്ടിലാണ്.
0: ജോലിക്ക് പോകുന്നുണ്ടോ?
1: ഇല്ലല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
0: ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളാരെങ്കിലും ഇപ്പൊ ഉച്ചക്ക് വരാനുണ്ടോ?
1: ഇല്ല, മക്കളൊക്കെ വലുതാണ്. മോള് നഴ്സിംഗിനാണ്. അവിടിപ്പോ പിന്നെ ഇപ്പൊ വെക്കേഷൻ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ മോന് സ്കൂൾ, മോന്റെ കല്യാണം കഴിഞ്ഞു. മോൻ സ്കൂൾ മാഷാണ്.
0: ഓ, നാട്ടിൽ തന്നെ? അവിടെ ആ പ്രദേശമൊക്കെ ഉണ്ടോ?
1: അതെ അതെ, അവിടെ വെള്ളയൂര് എന്ന് പറഞ്ഞൊരു സ്കൂളിലാ.
0: ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പം
1: ഹസ്ബൻഡ് ഫാമിലാണ്. മുണ്ടേരി തൃശ്ശൂർ ഫാമാണ്.
0: ഫാമിലാ അല്ലേ? ഓക്കെ. ഇപ്പൊ തൽക്കാലം അമ്മ മോളുടെ ക്ഷീണം മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. ഇപ്പൊ വെക്കേഷൻ വന്നപ്പോ അല്ലേ, ഹോസ്റ്റലിലൊക്കെ നിന്ന് എന്ത് കോലം കെട്ടുപോയി, എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ആകെ വിഷമിച്ചോണ്ടിരിക്കുകയാണ്.
1: പക്ഷെ വിളിക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: മോള് സ്ഥലത്തില്ല?
1: മോളുണ്ട്, ഇവിടെ വീട്ടിലുണ്ട്.
0: ഓക്കെ, എവിടെയാണ് നഴ്സിംഗ് പഠിക്കുന്നത്? കേരളത്തിൽ തന്നെയാണോ?
1: കോഴിക്കോടാണ്.
0: ആ ശരി. ഓക്കെ, ഇപ്പോ
1: കോഴിക്കോട് റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ.
0: ആ, വേറെ ഫറൂഖിലോ? റെഡ് ക്രസന്റ്
1: അവരെ കോളേജില്.
0: ആ ആ ആ, ഓക്കെ. അപ്പൊ എന്തായാലും
1: ഹായ് വിളിക്കണമെന്ന് വിചാരിക്കണം. ഇങ്ങനെ ഹായ് വിടും. ഇങ്ങനെ എന്തായാലും കിട്ടിയ സന്തോഷം.
0: ഓ, ആയിക്കോട്ടെ, സന്തോഷം.
1: ഓക്കെ സാർ.
0: ഇവരെ ഇവിടെ കോഴിക്കോട്ട് വരാറുണ്ടോ? ഇവരെ കൊണ്ടാക്കാ?
1: ഉണ്ട്, അവിടെ മീറ്റിങ്ങിനൊക്കെ ഞങ്ങൾ തന്നെയാണ് വരല്. അവിടെ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു. അതിപ്പോ ഇന്റേൺഷിപ്പ് ആണ്. ഇപ്പൊ
0: എന്താ മോളുടെ പേരെന്താ?
1: അതുല്യ ഗിരീഷ്.
0: അതുല്യ അവിടെ ഉണ്ടോ?
1: ആ, ഉണ്ട്. കൊടുക്കാം.
2: ഹലോ.
0: ആ ഹലോ, അതുല്യ നമസ്കാരം.
2: ആ നമസ്കാരം.
0: ഈ ഫാറൂഖ് എത്ര പ്രാവശ്യം കോഴിക്കോട് ബീച്ചിൽ വന്നു നഴ്സിംഗ് പഠനത്തിന്റെ ഇടയിൽ കൂടെ?
2: അത്ര കൊറേ പ്രാവശ്യം വന്നിട്ടില്ല, രാമനാട്ടരിയാണ്.
0: എനിക്കറിയാം, കോളേജ് അറിയാം, സ്ഥലമൊക്കെ അറിയാം. അപ്പൊ അധികം കോഴിക്കോട്ടേക്ക് അധികം വരാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല.
2: ഇല്ല ഇല്ല, നഴ്സിംഗ് അല്ലേ, അപ്പൊ സമയമൊന്നും കിട്ടൂല.
0: ഫുൾ ടൈറ്റ് ആണ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരണം തോന്നിയില്ലേ വന്നപ്പോ? കോഴിക്കോട് കണ്ടപ്പോ
2: തോന്നിയിട്ടൊക്കെ.
0: അവരെ അച്ഛൻ അമ്മയുടെ കൂടെ മുമ്പ് വന്നിട്ടുണ്ടാവും
2: കുട്ടിയായിരിക്കുമ്പോഴൊക്കെ.
0: എന്തൊക്കെയാണ് നമ്മൾ ഏതാണ്ട് അമ്മ പറഞ്ഞു സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എവിടെങ്കിലും ജോയിൻ ചെയ്യാൻ പോവാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നോ?
2: എവിടെങ്കിലൊക്കെ ജോയിൻ ചെയ്യണം.
0: എക്സ്പീരിയൻസ് വേണം അല്ലേ വർക്ക് ചെയ്യണമെങ്കിൽ? വേറെ തുല്യയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുറത്തൊക്കെ ഉണ്ടോ?
2: ഇല്ല, ഇപ്പൊ ആരും കോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല.
0: അതില്ല, ഈ നഴ്സിംഗ് പഠനത്തിന്റെ ഗ്യാപ്പിൽ ജർമ്മൻ പഠിക്കുന്നുണ്ടോ?
2: ഇല്ല, പഠിക്കുന്നില്ല.
0: പഠിക്കണ്ടേ? പഠിക്കണമെന്നില്ലേ?
2: ആ, പഠിക്കണം.
0: ഓക്കെ, ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ട് സംസാരിച്ചാ
2: കേട്ടോ.
0: അതില്ല, ഉഷാറായി വരട്ടെ കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ അമ്മ പറഞ്ഞ പാട്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കോ? ഞാൻ
2: ചോദിക്കാം.
0: നമ്മുടെ പഴയതമിഴ് പാട്ട് എഴുതി നല്ല പാട്ടല്ലേ വേണേ, മണിച്ചെടുത്ത. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം
2: കേട്ടോ.
0: ഞങ്ങൾ ബാക്കി വീട്ടിലെ എല്ലാവരോടും ഞങ്ങളെ സ്നേഹാശംസകൾ പറയൂ.
2: പറയാം.
0: ഓക്കെ, ശരി കേട്ടോ.
2: ഓക്കെ.

0: ഹലോ.
1: ഹലോ.
0: ആ ഹലോ, നമസ്കാരം. മാത്യു ജോൺ.
1: ആ നമസ്കാരം നമസ്കാരം നമസ്കാരം ബോബിജി.
0: ആ, ഇത് മാത്യു.
1: പിന്നെ
0: എവിടെയാ? വയനാടോ? എവിടെയാ മാത്യുവിന്റെ സ്ഥലം? എവിടെയാ?
1: ഞാൻ മയനാട്,
0: ഓക്കെ.
1: മെഡിക്കോളിൽ, കോഴിക്കോട് മെഡിക്കോളിൽ നിന്ന് മയനാട്.
0: ആ ഹാ ഹാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വയനാട്ടുകാരുടെ വിശേഷങ്ങൾ?
1: സുഖം തന്നെ, അങ്ങനെ പോകുന്നു. പിന്നെ സന്തോഷം, ഇപ്പൊ ചൂടൊക്കെ കൂടിയിട്ടുണ്ട്.
0: അതെ,
1: മഴ ഒന്ന് ഇടയ്ക്കൊന്ന് പെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നി.
0: അതെ, ഒരു പനിനീർ വിശറി കയ്യിലിരുത്തി വിശിയപ്പോരെ.
1: അമ്മച്ചി മതി, അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കണം, പക്ഷെ ഒന്നും കാണുന്നില്ല.
0: ഈ കവിതയിലൊക്കെ നമ്മുടെ കവികളൊക്കെ ഇങ്ങനെ പറയും, പനിനീർ വിശറിയുമായി എന്നൊക്കെ പറയുമ്പോ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് വീശിയാ കൊള്ളാന്ന് അല്ലേ?
1: അതെ അതെ അതെ. പക്ഷെ പനിനീര് ഇതിനു മുമ്പ് അങ്ങനെ ഒരു മയിൽപ്പീലിയുടെ ഒരു സംഭവം വാങ്ങി വെച്ചിരുന്നു പണ്ട്. പിന്നെ അതിനും അത്ര കാറ്റ് പോരാ.
0: അത് കുറെ കൂടെ ഒരു സിംഹാസനങ്ങളിലൊക്കെ ഇരുന്ന് വീശുമ്പോഴേ ശരിക്കും കാറ്റ്
1: കിട്ടുള്ളൂ.
0: വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ സുഖം തന്നെ, അങ്ങനെ പോകുന്നു.
0: ഉഷാറായിട്ട് പോകുന്നു അല്ലേ?
1: ഓ ഉഷാറായിട്ട് പോകുന്നു.
0: ഓക്കെ, നമ്മള് റിയൽ FM പരിപാടികൾ കേൾക്കാറില്ലേ?
1: ഓ കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും, നല്ല നല്ല പ്രോഗ്രാമുകളാണ്. അത് മാത്രമല്ല നിങ്ങളുടെ നല്ല ആങ്കറിംഗ് ഒക്കെ ആയിട്ട് നല്ല, അത് ഞാനിപ്പോ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ
0: ഈ മെസ്സേജ് അയക്കുന്ന പ്രോഗ്രാം കേൾക്കുന്നത് അല്ലേ? ഓക്കെ,
1: കേൾക്കുന്നത് കേൾക്കുന്നത്. അപ്പം ഞാനും അമ്മയായിട്ട് ഇങ്ങനെ ഒരു

0: പിന്നെ അമ്മയ്ക്ക് ഒന്ന് ഡോക്ടറിനെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പഴയ പാട്ടുകളും ചില നല്ല പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: അമ്മാതി എഫ് എമ്മില് ഇങ്ങനെ കേൾക്കുന്ന പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങളുടെ നല്ല ആങ്കറിങ്.
1: ഓ താങ്ക് യു, താങ്ക് യു. അമ്മയുടെ പേരെന്താ?
0: അമ്മയുടെ പേര് റോസമ്മ.
1: അപ്പോ നിങ്ങൾ മണിക്ക് പോവാണ്, അപ്പൊ അമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോ.
0: അതെ, അമ്മയ്ക്ക് ഇഷ്ടമാണ് പാട്ടുകളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പാട്ടുകളൊക്കെ. പഴയ പാട്ടുകൾ അമ്മയ്ക്ക് വേണ്ടി റേഡിയോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്.
1: അതെയോ, ഓ സന്തോഷം. എന്തായാലും ഇപ്പൊ പലരും നമ്മുടെ ഇതുപോലെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മക്കള് അവരുടെ അച്ഛനമ്മമാരുടെ പാട്ടിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അവർ പലരും സമ്മാനം എന്ന പോലെയൊക്കെ കൊണ്ടുവന്ന് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അത് അവർക്ക് വലിയൊരു ആനന്ദം നൽകുന്ന ഒരു ഒരു മീഡിയമാണല്ലോ. ഓക്കേ, അപ്പോ നമുക്കിന്ന് ഏത് പാട്ടാ അമ്മക്ക്? ആ സന്തോഷായിരിക്കുന്നു, അത്യ സന്തോഷായിരിക്കുന്നു. ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: അതായത് പഴയ ജയൻ അഭിനയിച്ച പഴയൊരു സിനിമയുണ്ട്, അതായത് ശക്തി എന്ന് പറഞ്ഞ സിനിമയുടെ പേര്. പിന്നെ എവിടെയോ കളഞ്ഞുപോയ കൗമാരം, എവിടെയോ കളഞ്ഞുപോയ കൗമാരം, അങ്ങനെ തുടങ്ങുന്ന ആ ഗാനം.
1: അത് പഴയ ഒരു ജയൻ ഫാൻ ആണോ?
0: സത്യം, അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ ജയൻ.
1: അല്ല, സംശയമില്ല, ഭയങ്കര ഒരു.
0: ഞാനൊരു മിമിക്രി അധ്യക്ഷൻ കൂടെ ആയിരുന്നേ.
1: ആ ഓക്കെ.
0: ജയന്റെ ഒക്കെ അന്നത്തെ കാലത്ത് ജയന്റെ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു.
1: അതല്ലേ,
0: പിന്നെ പിന്നെ കാലഘട്ടങ്ങൾ മാറിയപ്പോ പിന്നെ അതിനനുസരിച്ചുള്ള ആക്ടേഴ്സിന്റെ.
1: ഓ ശരി. അപ്പൊ നമ്മുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ജയൻ ആയിരുന്നു ഒരു കാലത്ത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അല്ല, അത് ഈ പറഞ്ഞ പോലെ ആ ഒരു 80s അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്.
0: അതെ അതെ അതെ അതെ.
1: അതിന്റെ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് ആ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുന്നതും അല്ലേ? കോളിളക്കത്തിന്റെ ഷോക്കിംഗ് ആയിരുന്നു. അതെ, നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിൽ അത് വല്ലാത്ത ഷോക്കായിരുന്നു. എന്നിട്ട് അത് വിശ്വസിക്കാൻ കഴിയാതെ മനുഷ്യര് ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള പോലെ പുസ്തകങ്ങൾ വരികയും അതൊക്കെ വായിച്ച് അത് സത്യമാണെങ്കിലും ആവട്ടെ എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്തൊരു തലമുറയാണ് ആ 80s തലമുറ.
0: തീർച്ചയായിട്ടും,
1: തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം. എന്താ പേരെങ്ങനെയാ? ഓ ശരി, ഓക്കെ. ഇപ്പം ഞങ്ങളിപ്പോൾ പറയുന്നത് നമുക്ക് മാത്യുവിനൊക്കെ ഇഷ്ടപ്പെട്ടൊരു പാട്ടിനെ സജസ്റ്റ് ചെയ്തു, അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ ശക്തിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ജയനെ കുറിച്ച് അങ്ങനെയാണ് ചർച്ച ജയനിലേക്ക് എത്തിയത്. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, വെൽക്കം. അപ്പോൾ ഞങ്ങൾ സ്നേഹാന്വേഷം എല്ലാവരോടും ചേട്ടനോട് പ്രത്യേകിച്ച്. ഓക്കെ ശരി,
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം മായ.
1: ഹലോ സർ.
0: നമസ്കാരം. മൊഗേരി അല്ലേ?
1: ഹലോ.
0: കേൾക്കുന്നുണ്ടോ
1: ആ കേൾക്കാം കേൾക്കാം.
0: മായ മൊഗേരി? ഇടയ്ക്കിടയ്ക്ക് കുറച്ചായി മെസ്സേജസ് അയക്കുന്നു, ഇതുവരെ സംസാരിച്ചിട്ടില്ല.
1: മൂന്ന് മാസത്തിന് മുമ്പാണ് തോന്നുന്നു എനിക്ക് കിട്ടിയത്.
0: ആണോ? ആ ശരി.
1: അതെ.
0: ആഹ്, വേറെ എന്തൊക്കെയാ വിശേഷം?
1: അങ്ങനെ തോന്നുന്നു. ഞങ്ങള് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇവിടെ.
0: ആണോ?
1: ആ, മോള് പുറത്താണ്, മോന് ബാംഗ്ലൂരാണ്.
0: ആ,
1: അവനാഴ്ചയോ രണ്ടാഴ്ച കൂടുമ്പോഴാണ് വരും.
0: അതെ. അപ്പൊ അതുവരെ അമ്മയച്ഛനും ഫ്രീ ആണ്. എൻഗേജ്മെന്റ്സ് നമ്മുടെ ഒരു റിലാക്സ്ഡ്. ജോലി ഉണ്ടായിരുന്നോ?
1: ആ, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
0: ആണോ?
1: ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
0: ആ ഹാ ഹാ ഹാ
1: അപ്പം വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് പിരിഞ്ഞത്.
0: ആ ഓക്കെ.
1: കോഴിക്കോട് ആദ്യ സെക്രട്ടേറിയറ്റിലായിരുന്നു,
0: പിന്നെ
1: ഡിപ്പാർട്ട്മെന്റ് മാറി
0: ആ
1: ഇതിലോട്ട് വന്നതാ.
0: ഇപ്പം അങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് സെറ്റിലായി.
1: അതെ.
0: ശരി.
1: തിരുവനന്തപുരത്തായിരുന്നു, പിന്നെ മലപ്പുറം വന്നു, കോഴിക്കോട് വന്നു, പിന്നെ കണ്ണൂര്, തലശ്ശേരി, കണ്ണൂര്, പിന്നെ വടകരയായിരുന്നു ഒരു അഞ്ചാറ് വർഷത്തോളം. അന്നാണ് അത്. ഒരു 70-ലൊക്കെയുള്ള ലളിതഗാനങ്ങളില്ലേ, അത് കേൾക്കാൻ പറ്റുമോ?
0: അല്ല, നമ്മള് എല്ലാ ദിവസവും നമ്മള് അല്ല, ആകാശവാണി കോഴിക്കോട് നിലയത്തില് ലളിതഗാനങ്ങൾ രാവിലെയും വൈകിട്ടും കൊറേ നിരന്തരം പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ
1: ആകാശവാണിയിലല്ലേ?
0: ആ, കോഴിക്കോട് നിലയത്തില്. റിയൽ എഫ് എമ്മില് ആഴ്ചയിൽ അരമണിക്കൂറേ ഉള്ളൂ, പക്ഷേ മറ്റ് നിലയത്തിൽ കോഴിക്കോട് നിലയത്തില് രാവിലെ 8:30 സമയത്തുണ്ട്. റിയൽ എഫ് എമ്മില് ശനിയാഴ്ച രാത്രിയാന്ന് തോന്നുന്നു, അരമണിക്കൂർ. ആ,
1: പണ്ട് ഞങ്ങള് മൂന്ന് പേരൊക്കെ ഇരുന്നിട്ട് എഴുതിയെടുക്കുമായിരുന്നു പാട്ടുകള്. ലൈറ്റ്സ് ഒക്കെ ആയിട്ടല്ലേ പഠിപ്പിക്കൂലായിരുന്നു.
0: അതെ, ലളിത സംഗീത പാഠമുണ്ട് കർണാടകം രണ്ടുമുണ്ട്, ക്ലാസിക്കലും ലൈറ്റും രണ്ടും ഇതുപോലെ ലെസൺ വെച്ച് പഠിപ്പിക്കുമായിരുന്നു.
1: അപ്പം ഞങ്ങള് ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചിട്ട് അങ്ങനെ കേൾക്കുമായിരുന്നു. അത് ചോദിച്ചത് കേൾക്കാൻ പറ്റും.
0: ആ ശരിയാ. ഇപ്പൊ കോഴിക്കോട് നിലയത്തില് റെഗുലർ ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ഇതിലും ആഴ്ചയിൽ ഒരു തവണയുണ്ട്.
1: ആണല്ലേ. എന്റെ പിന്നെ FM റേഡിയോയാണ്, അതിനകത്ത് ആകാശവാണി കിട്ടുകയല്ലേ. പിന്നെ ചിലതൊക്കെ കണ്ണൂര് നിലയത്തിൽ വരുന്നുണ്ട്.
0: അതെ അതെ.

0: ഒരു ഇതുപോലെ ലളിതഗാനങ്ങളെ ആകാശവാണിയുടെ ഒരു ശബ്ദശേഖരത്തിലെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിരന്തരം പ്രക്ഷേപണത്തിൽ എല്ലാ നിലയങ്ങളും കൊടുക്കാറുണ്ട്. കാരണം അതെ, അത് അധികം അങ്ങനെ പബ്ലിക് ഡൊമൈനിലും പബ്ലിക് സ്പേസിലേക്ക് അധികം വന്നിട്ടില്ല. കാരണം അത് നമ്മുടെ തന്നെ ശബ്ദശേഖരത്തിലുള്ളതായതുകൊണ്ടേ. അങ്ങനെ ആകാശവാണി അപ്ലോഡ് ചെയ്യുന്ന ആകാശവാണിയുടെ യൂട്യൂബ് ചാനലുകളുണ്ട്, തിരുവനന്തപുരം കോഴിക്കോട് നിലയത്തിനൊക്കെ ഉണ്ട്. അതിൽ കുറെയൊക്കെ പാട്ടുകൾ, ഒരുപാടല്ലെങ്കിലും കുറെ പാട്ടുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തിരുവനന്തപുരം നിലയൊക്കെ എടുത്താൽ നിങ്ങൾ ഒരു പക്ഷേ മുമ്പ് കേട്ടിട്ടുള്ള പലതും കേൾക്കാനുള്ള ഒരു അവസരം അതിൽ ഉണ്ടാവും. കോഴിക്കോടിനും കുറച്ചൊക്കെ ഉണ്ട്, മുഴുവനും അത്ര അധികം ഇല്ലെങ്കിലും. ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരും പറയൂ. ഇതുപോലെ പാട്ടിൽ പാടാറുണ്ടോ? പാടാൻ അങ്ങനെ എന്തെങ്കിലും?
1: ഞങ്ങള് ചെറുതായിട്ടാ, വലുതായിട്ടൊന്നും അറിയിക്കൊന്നുമില്ല.
0: ഇപ്പൊ ഇവിടെ ശരിക്കും വീട് സ്വദേശം എവിടെയാ?
1: വീട് ഞങ്ങൾ ഇവിടെ തന്നെ, അച്ഛന്റെ നാട് കോട്ടയം പാലായിരുന്നു. മക്കളൊക്കെ ഉള്ളു അവിടെ.
0: നമ്മുടെ നാട്

0: നിലയത്തിനൊക്കെ ഉണ്ട്.
1: അതിൽ
0: കുറേയൊക്കെ പാട്ടുകൾ, ഒരുപാടല്ലെങ്കിലും കുറേ പാട്ടുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരം നിലയൊക്കെ എടുത്താൽ നിങ്ങൾ ഒരു പക്ഷേ മുമ്പ് കേട്ടിട്ടുള്ള പലതും കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. കോഴിക്കോടിനും കുറച്ചൊക്കെ ഉണ്ട്, മുഴുവനും അത്ര അധികം ഇല്ലെങ്കിലും.
1: ആകാശവാണി കിട്ടാത്തോണ്ടാണ്
0: ചെറിയൊരു ഓക്കെ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരും പറയൂ. ഇതുപോലെ പാട്ടിൽ പാടാറുണ്ടോ? പാടാൻ അങ്ങനെ എന്തെങ്കിലും?
1: ഞങ്ങള് ചെറുതായിട്ടാ, വലുതായിട്ടൊന്നും അറിയിക്കൊന്നുമില്ല.
0: ഇപ്പൊ ഇവിടെ ശരിക്കും വീട് സ്വദേശം എവിടെയാ?
1: വീട് ഞങ്ങൾ ഇവിടെ തന്നെ, അച്ഛന്റെ നാട് കോട്ടയം പാലായിരുന്നു.
0: മൊകേരിക്കാരായി. എന്തായാലും സന്തോഷം നമുക്ക് പരിചയപ്പെടാൻ, ഒരിക്കൽ കൂടി പരിചയം പുതുക്കാനും ഒക്കെ ആയല്ലോ. അപ്പൊ അദ്ദേഹത്തോടുകൂടി ഞങ്ങൾ സ്നേഹാന്വേഷണം പറയും, മക്കള് വിളിക്കുമ്പോഴും പറയൂ കേട്ടോ. കൂടെ സിനിമയിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടേ? അത് അധികം പോവാത്തൊരു പാട്ടാണല്ലോ. ആരോരും വരാനില്ല എന്നാലും
1: സിനിമ കണ്ടപ്പോ ഒരു ഫീൽ, ആഗ്രഹം.
0: അതെ അല്ലേ. രഘു ദീക്ഷിത് ആണ് അത് പാടിയിട്ടുള്ളത്. സംഗീതം അദ്ദേഹം തന്നെ നൽകിയതാണ്, റഫീഖ് അഹമ്മദിന്റെ രചന. ഓക്കേ, നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: വെൽക്കം.
1: താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ശ്യാമള വേലായുധൻ.
1: അതെ.
0: എവിടെ? പാലാഴി ഹൈലൈറ്റിൽ ആണോ താമസിക്കുന്നത്?
1: അതെ. എവിടെയാണ്?
0: വീടുണ്ട്,
1: വെള്ളിമടുവുന്ന
0: ഇവിടെ കൊച്ചുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് മാറുന്നു അല്ലേ? ഇവിടെ സന്തോഷമായിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. നിങ്ങളെ വെറൈറ്റി സോങ്സ് സജസ്റ്റ് ചെയ്യുന്നു, അത് ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ ആസ്വദിക്കുന്നു. ഓ,
1: 22 വയസ്സുള്ളൊരു അമ്മമ്മേ.
0: ഓ, അതെയോ? ഓ, അത് അങ്ങനെ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നന്നായി. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ
1: എത്ര വർഷം, 13-14 വയസ്സിൽ തുടങ്ങിയത് ഞാൻ റേഡിയോയിലെ പരിപാടിയൊക്കെ കേൾക്കാൻ.
0: അതെയോ?
1: പിന്നെ ഇടയ്ക്ക് 2-3 വർഷം കഴിഞ്ഞ മക്കളെടുത്ത് പോയ സമയത്ത്, പിന്നെ ഞാൻ എല്ലാ സമയത്തും എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്.
0: ഇപ്പൊ 6 പതിറ്റാണ്ട് ശ്രവണാനുഭവമുള്ള ഒരാളാണ് ഇവിടെയാണ് സംസാരിക്കുന്നത് നമ്മള്. വി നാരായണൻ നമ്മുടെ സീനിയർ അനൗൺസർ ആയിരുന്നു. നാടകത്തിലൊക്കെ മറ്റേ ഇവിടെ അല്ലേ, നമ്മുടെ തണ്ണീർപ്പന്തൽ ഭാഗത്ത് അല്ലേ? ജജിർ വീട അടുത്തായിരുന്നോ? അവിടെ അടുത്തായിരുന്നോ?
1: അവിടെ അടുത്തായിരുന്നു. ഞാൻ ചെറുപ്പകാലത്ത് താമസിച്ചു. അവിടെ അടുത്തൊരു പിന്നെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലബില് പോയിട്ട് ഇങ്ങനെ പാട്ടെല്ലാം പാടും.
0: ശരി.
1: അപ്പൊ സാറ് അവിടെ അടുത്തുനിന്ന് ഞാൻ താമസിക്കുന്നു. ഒടക്കിനാവില് നിന്നാണ് അവര് വിട്ടു വരും.
0: അതെ അതെ. അതെ
1: അതെ. എന്റെ ഏട്ടനും കൊറേ ഞങ്ങളെ പിന്നെ ഇൻഫ്ലുവൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്.
0: നല്ല കമ്പനിയാണ്.
1: അതെ അതെ. പണ്ടത്തെയൊക്കെ അങ്ങനെയല്ലേ, ക്ലബ്ബിലെ ഒരു പരിപാടികളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ.
0: അതെ, അത് ക്ലബ്ബുകളൊക്കെ എല്ലാ മനുഷ്യരുടെയും ഇതുപോലെ ഒരു കലാവാസനയെ പരിപോഷിപ്പിക്കാനും ഒരു കൂട്ടായ്മയെ വളർത്താനും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോംസ് ആണ് അല്ലേ? ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പോലെയാണ് അന്നത്തെ ക്ലബ്ബ്.
1: പക്ഷെ
0: സോഷ്യൽ മീഡിയക്ക് ഇല്ലാത്തൊരു ഗുണം ക്ലബിനുണ്ട്. കാരണം മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധമായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഒരു സ്നേഹോഷ്മളമാണ് ആ സൗഹൃദം.
1: ഒരു സന്തോഷമായി എന്നറിയോ, ഇതിപ്പോ കിട്ടിയപ്പോ ഞാൻ എപ്പോഴും. പിന്നെ മറ്റേ പാട്ടുകൾ ഞാൻ അല്ലാതെ ഞാൻ രാത്രിയത്തെ രഞ്ജിനിയിലൊക്കെ
0: ആവശ്യപ്പെടാറുണ്ടായിരുന്നു.
1: അപ്പൊ ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് സംസാരിക്കാൻ പറ്റിയത് ഫസ്റ്റ് ആണ്. എനിക്ക് എത്ര സന്തോഷം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നും ഇങ്ങനെ സംസാരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. വളരെ
0: എന്തായാലും
1: പെട്ടെന്ന് ഓർക്കാതെ എനിക്ക് കിട്ടി.
0: ഞാൻ മെസ്സേജ് കാണാറുണ്ട്. വിനീ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഒരുപാട് മെസ്സേജ് വരുമ്പോഴേ ഓരോന്നും നമുക്ക് അങ്ങനെ എന്തെങ്കിലും അല്ല, ഈ മെസ്സേജ് തുറന്നു കണ്ടാൽ നമ്മൾ വിളിക്കും. പക്ഷേ ചിലപ്പോഴത് ഇതുപോലെ എല്ലാവരുടെ മുന്നിൽ കയ്യിലേക്ക് എല്ലാവരിലേക്കും എത്താൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഞങ്ങൾക്കും ഉണ്ട്. അല്ല കറിയാം, മെസ്സേജ് അങ്ങനെ കൂടുതലുള്ളതുകൊണ്ടാ ചേച്ചി.
1: ഓക്കെ.
0: മറ്റേ തനിയെ യാത്രയൊക്കെ തനിയെ ചെയ്യില്ലേ?
1: പിന്നെ
0: എല്ലായിടത്തും
1: ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. മക്കളൊക്കെ പുറത്താണ്, ഓസ്ട്രേലിയയിലാണ്.
0: അപ്പൊ ഇടയ്ക്കൊക്കെ
1: എല്ലായിടത്തും ഇങ്ങനെ കറങ്ങും.
0: അവിടെ പോവാ, അവിടെയൊക്കെ മക്കളുടെ അടുത്തൊക്കെ പോയി വരാറില്ലേ?
1: പിന്നെ പോയി. അതായത് 1 വർഷം നിൽക്കും പോയാലേ. അതാണ് 2 വർഷത്തിൽ എനിക്ക് മിസ്സായി.
0: ഓ, അങ്ങനെ അങ്ങനെ. ഇപ്പൊ അവർക്കൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാൻ എല്ലാ ഇത്രയും ഒരുപാട് ദിവസമൊക്കെ. ഇപ്പൊ നിങ്ങൾ 1 വർഷം പോയി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അവർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ ഒരു നല്ല അനുഭവമായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുറെ സമയം ചെലവഴിച്ചല്ലോ എന്നുള്ളത്.
1: അതെ അതെ.
0: അവർക്കിപ്പോ ഇവിടെ വന്ന്
1: രണ്ടുപേരും അവിടെ തന്നെയാണ്, മകനും മകളും.
0: ആ, ഒരു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ രണ്ടടുത്തും രണ്ടുപേർക്കും അതിന്റെ ഒരു ഗുണമുണ്ട്. നമ്മളിപ്പോ അങ്ങനെ പറ്റുന്നതൊക്കെ പോയാൽ നല്ല കാര്യം. കാര്യം അല്ലേ, അവർക്ക് മക്കള് മക്കൾക്കൊക്കെ എല്ലായ്പ്പോഴും അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇപ്പത്തെ ജോലി സാഹചര്യത്തിൽ ഒന്ന് ലീവ് എടുത്ത് അങ്ങനെ ദീർഘമായി വന്ന് നിൽക്കാനൊന്നും കഴിയില്ലല്ലോ. അതെ, അതെ. പിന്നെ അവരുടെ അവരുടെ സ്പൗസസിന്റെ വീട്ടിൽ പോകണം, അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതിപ്പോ ഒരു പ്രൊഡക്ഷനാണ്.

0: അപ്പം എന്തായാലും ചേച്ചി ചേച്ചി എന്താ ചേച്ചി അല്ല ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പേരെന്താ? വേലായുധൻ. ആ ഹാ ഓക്കെ, അദ്ദേഹത്തോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ.
1: പറയാം, ഞാനൊരു രണ്ട് ലൈൻ പാടാം.
0: ഓ പിന്നെന്താ, ഓ മോസ്റ്റ് വെൽക്കം.
1: ഞാൻ തന്നെ ആ പാട്ട് തന്നെ പാടാം.
0: ഓ കൊടുക്കൂ കൊടുക്കൂ കൊടുക്കാം.
1: ദേവദാരോ

0: ശ്വാസത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട്.
1: എന്നാലും ചേച്ചിയുടെ നല്ല വോയിസ് കൺട്രോൾ ആണല്ലോ, അല്ല നല്ല വൃത്തിക്ക് പാടുന്നു. അതെ അതെ, അല്ല അതിലെ ഒരു ആ സ്കില്ല് സിംഗിങ് അതുണ്ടെന്ന് ചേച്ചിയുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആയിക്കോട്ടെ, എന്തായാലും ഈ താല്പര്യപൂർവ്വം ഇങ്ങനെ കാത്തിരിക്കുക, അതിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്കാണ് ഞാൻ കൂടുതൽ സന്തോഷം. കാരണം ഇത്രയും മുതിർന്ന ഒരു ശ്രോതാവിനെ മിസ് ചെയ്തു പോയാൽ അത് ഞങ്ങൾക്കാണ് നഷ്ടം.
0: അത് ബാബുക്കായുടെ കാലം എന്റെ ബ്രദർ ബാബുക്കായിട്ടും നല്ല കമ്പനിയായിരുന്നു.
1: ഓ ശരി.
0: ബാബുക്കായുടെ പാട്ടുകളും അതൊരു നമുക്ക് മറക്കാൻ പറ്റാത്തൊരിതല്ല. അതും ഈ കൂട്ടത്തിൽ എനിക്ക് പറയാൻ
1: എല്ലാവർക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു പഴയ കാലത്തെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായി മാറി. സന്തോഷം.
0: താങ്ക് യു.
1: ചേച്ചി പാട്ട് കൊടുക്കാം കേട്ടോ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ പറഞ്ഞോ.
0: ഇത് അബ്ദുൽ ലത്തീഫ് ആണോ?
1: അത് തന്നെ, അബ്ദുൽ ലത്തീഫ് തന്നെ സാറേ.
0: വണ്ടൂര്, എവിടെയാ സ്ഥലം പറഞ്ഞേ?
1: വണ്ടൂര് മമ്പാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വണ്ടൂര് മമ്പാട്.
0: ആഹാ, മമ്പാട് അറിയാം.
1: മമ്പാടാ.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം സാറേ. ഇപ്പോൾ വിളിച്ചപ്പോ സന്തോഷമായി. കാലറിയാം, വിളിക്കാൻ തുടങ്ങിട്ട് കിട്ടണ്ടേ?
0: അതെ, അതുകൊണ്ട് ഞങ്ങള്
1: ബിസി.
0: അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാന്നാക്കിയത്. അതുകൊണ്ട് കുറെ പേര്
1: വിട്ടത് അതിനകത്തോട്ടെ.
0: അതെ, അതുകൊണ്ടാണ് ഇപ്പോ ചേട്ടനെ പോലെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഒരു അവസരമായത്.
1: തീർച്ചയായിട്ടും സംസാരിക്കണം സാറേ, നമുക്ക് നല്ല സംസാരിക്കണേ.
0: അതെ,
1: എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മള് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് ഇപ്പോഴാണ്. അതുവരെ നമുക്ക് പ്രയാസത്തിലായിരുന്നു. ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ട് എന്റെ ഞാനൊരു ചെക്കുച്ചിയായിരുന്നു. ചെക്കുച്ചിയായിട്ട് ഞാൻ ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കല്യാണ ആവശ്യത്തിന് വേണ്ടിട്ട് ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ, സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് പോകും. അങ്ങനെയൊക്കെ ഉള്ള നിൽക്കുക. അതുപോലെ തന്നെ അത് അതിന്റെ ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാതെ വന്നു.
0: അതെയോ?
1: അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ അകപ്പെട്ടു പോയി.
0: ഇപ്പൊ വ്യത്യാസം അല്ല, അസുഖമൊക്കെ ഭേദമായി തുടങ്ങിയോ? അതെ, അപ്പൊ നിക്കാനൊക്കെ നമ്മുടെ ജോലിക്ക് അത് വലിയ തടസ്സമാണ് അല്ലേ?
1: ചെറിയ തടസ്സമായിരുന്നു അത്. അത് കാരണം ഞാനിപ്പോ അതുകൊണ്ട് ഞാനും പോകും സാറേ. ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ.
0: ആ ശരി. എന്താ ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേരെന്താ?
1: അസ്മാബി.
0: അസ്മാബി. അപ്പോ ചേട്ടനും ചേച്ചിയും ശരിക്കും വണ്ടൂർ തന്നെയാണോ സ്വദേശം?
1: എന്റെ സ്വന്തം നാട് കോട്ടയമാണ്. ഇവിടെ വന്ന് കല്യാണം കഴിച്ച് താമസിക്കുവാണ്. ഭാര്യയുടെ വീട് ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 10-18 കൊല്ലത്തോളമായി.
0: ശരി.
1: ഞാൻ ഇവിടെ വന്നിട്ടേ അന്നേരം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സാറൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കണം, വിളിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
0: ഓ, സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംസാരിക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നത്? തീർച്ചയായും
1: തീർച്ചയായും.
0: അതെ, നമുക്ക് സംസാരിക്കാം കേട്ടോ. എന്നാ ജോലിക്ക് പോകാനുള്ളത്? അങ്ങനെ ഇതുപോലെ കല്യാണം പോലെ ചടങ്ങുകളൊക്കെ വരുമ്പോ അവിടെ സെക്യൂരിറ്റി ജോലി ആയിട്ട് വരാൻ വേണ്ടി അല്ലേ? മനസ്സിലായി. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അതെ പല ആവശ്യങ്ങൾ ഉണ്ടാവില്ലോ. ട്രാഫിക് നിയന്ത്രിക്കുക, അവിടെ ഒരു ഒരു ഒരു വ്യവസ്ഥയാക്കി കൊടുക്കുക.
1: അങ്ങനെ ഇപ്പൊ
0: അതെ അല്ലേ. സന്തോഷം. അപ്പൊ എന്റെ പേര് ബോബി.
1: ബോബി.
0: ശരി, സംസാരിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് വേണ്ട പാട്ട് തുറക്കാത്ത വാതിൽ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് അല്ലേ. കൊടുക്കാലോ കൊടുക്കാലോ. എന്നാ ശരി, അപ്പൊ ചേച്ചിയോട് പ്രത്യേകം പറയൂട്ടോ. ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം രേഷ്മ.
1: ഹലോ സർ.
0: ആ നമസ്കാരം.
1: ഞാൻ ഉള്ളേരിയാണ്.
0: ഉള്ളിയേരി. ഓ, എന്തൊക്കെയാ രേഷ്മ?
1: ഉള്ളേരി പാലോർ സ്റ്റോപ്പിലേക്ക്.
0: ആ ഹോ,
1: കുറേ സാറിനെ ഞാൻ ട്രൈ ചെയ്യുന്നത്.
0: അതെ അതെ, ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇതുപോലെ, ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞ മാതിരി കാത്തിരിക്കുന്നവരുടെ വലിയൊരു ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റും.
1: അതെ അതെ, ഞാൻ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്.
0: ആ ഹാ,
1: ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കാൻ.
0: വീട്ടിലെ അന്ന് അപ്പൊ കുട്ടിക്കാല ഓർമ്മകളിൽ റേഡിയോ ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ? എന്റെ പാട്ട് കേട്ട് കേട്ട് നമ്മൾ പാട്ടിൽ പഠിക്കണം പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയൊക്കെ ശീലിച്ചോ?
1: പാട്ട് പാടാൻ അറിയില്ല സർ, പക്ഷെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: അതിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു അല്ലേ?
1: റേഡിയോ ഇപ്പോഴും ഉണ്ട് എന്റെ അടുക്കളയിൽ, ഇപ്പോഴും റേഡിയോ ഉണ്ട്.
0: വീട്ടിലെ വേറെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ?
1: അതെ, ചെറുതില് വീട്ടിലുണ്ടായിരുന്നു റേഡിയോ. ഇപ്പൊ എന്റെ നാട് പയ്യന്നൂരാണ്.
0: പയ്യന്നൂരാ? ഓഹോ, അപ്പൊ ഇങ്ങോട്ട് വിവാഹശേഷം ഇവിടെ വന്നതാണോ?
1: അതെ.
0: പയ്യന്നൂർ ആ കാലത്ത് കോഴിക്കോട് നിലയം കിട്ടുമായിരുന്നോ?
1: ഇല്ല, അവിടെ കണ്ണൂരൊക്കെ.
0: കണ്ണൂരാ, കണ്ണൂർ എഫ് എം ആണ് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ?
1: കണ്ണൂർ എഫ് എം.
0: പയ്യന്നൂര് ഏത് ഭാഗത്താ?
1: കോത്തായിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്.
0: ഓക്കെ, അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നിപ്പോ കണ്ണൂർ എഫ് എം ഇടയ്ക്ക് ഇപ്പൊ കേൾക്കണം തോന്നാറുണ്ടോ?
1: അതിവിടെ ഇടയ്ക്ക് ഞാൻ വെക്കും, പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടലില്ല ചില സമയത്തൊക്കെ.
0: ആ, നമുക്ക് ഈ ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് നമുക്ക് ആകാശവാണിക്ക്. ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ട് ഇത്. അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ റേഡിയോ നമുക്ക് മൊബൈലിൽ തന്നെ ആകാശവാണി മുഴുവൻ കിട്ടും. അതിൽ കേരളത്തിലെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക നിലയങ്ങളും എല്ലാ നിലയങ്ങളും തന്നെ പറയാം ഉണ്ട്. ആ, അപ്പൊ അതിൽ ഇത് വേണമെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇത് കണ്ണൂർ കേൾക്കണം എന്നൊരു ആഗ്രഹം തോന്നുമ്പോൾ ആപ്പ് ഓൺ ആക്കി കണ്ണൂർ ഓൺ ആക്കിയാൽ കണ്ണൂർ പരിപാടികളും
1: കേൾക്കാം.
0: പക്ഷെ കോഴിക്കോട് വിട്ടേക്കരുത്. കുഞ്ഞുങ്ങള് മുതിർന്ന കുട്ടികളാണോ? ഇവിടെ നാട്ടിലുണ്ടോ?
1: ഇല്ല, ചെന്നൈയിലാന്നുള്ള. ഹസ്ബൻഡ് ആർമിയിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി.
0: ഓക്കെ,
1: ഇപ്പം നടക്കാവ് സ്റ്റേഷനിലാണ്.
0: അവിടെ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാ അല്ലേ?
1: അവിടെ പിന്നെ
0: ഹോം ഗാർഡ് ആയിട്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി.

0: ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഫാം എല്ലാവരും,
1: വളരെ സന്തോഷം സാർ.
0: ഓ, നിങ്ങളെ പരിചയപ്പെടാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞില്ലേ.
1: തീർച്ചയായും.
0: ഓക്കെ. അപ്പോൾ പറഞ്ഞ പാട്ട് ശാലിനിയൻ്റെ കൂട്ടുകാരിയിലെ ഹിമശൈല സൈഗതം അല്ലേ, മാധുരി പാടിയ പാട്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ സ്നേഹാന്വേഷണ മക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയും, ഹസ്ബൻഡിനോടും പറയൂ കേട്ടോ.
1: ഓ, ആയിക്കോട്ടെ സാറേ.
0: ഹസ്ബൻഡിൻ്റെ പേരെന്താ?
1: പേര് സതീശ.
0: ഓക്കെ. അപ്പം പ്രത്യേകം ചോദിച്ചായിട്ട് പറയണേ.
1: സാറിനൊരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അതെയോ, പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നോ? ആ, ഞാൻ
1: ഉണ്ടായിരുന്നു.
0: പെട്ടെന്ന് റിക്കലക്ട് ചെയ്യുന്നില്ല. കുഴപ്പമില്ല. ഓക്കെ, ശരി.
1: ഓക്കെ സാർ, താങ്ക് യു.
0: പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം പ്രജിനി. വടകരയിൽ നിന്നാണ് അല്ലേ? പ്രജിനിയുടെ കുറെ ഹായികൾ നമ്മൾ കണ്ടിരുന്നു, പക്ഷെ ഇപ്പോഴാണ് വിളിക്കാൻ പറ്റിയേ. നമ്മുടെ പരിപാടിയുടെ ഏതാണ്ട് പരിപാടി. ഓ, താങ്ക് യു. സന്തോഷം, അതിലെ സന്തോഷം, അതിൽമേൽ സന്തോഷം. ഞാനിവിടൊക്കെ തന്നെ, കോഴിക്കോട്. നമുക്ക് ഏത് പാട്ട്, പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചാൽ മതി, എനിക്ക് എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്.
0: അല്ല, എന്നാലും പ്രജിനി വിളിച്ചു കിട്ടിയല്ലേ, പ്രജിനിയുടെ ഒരു ചോയ്സ് പറയൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാട്ട് എടുത്തു കൊടുക്കാം.
1: എനിക്ക് പിന്നെ ഏത് പാട്ടാ പെട്ടെന്ന് പറയുക, എല്ലാ പാട്ടും ഇഷ്ടം. സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട്.
0: ആ, എന്നാ ശരി, ഇവിടുന്ന് ഒരു പാട്ട് എടുത്തു കൊടുക്കാം.
1: എനിക്ക് യേശുദാസ് സാർ പാടിയ ഒരു പാട്ടില്ല, പഴയ
0: ഏതാ
1: പേര് ഓർമ്മ വരുന്നില്ല.
0: യേശുദാസിന്റെ

0: ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു
1: ഏതെങ്കിലും ഒരു സാറിൻ്റെ ഒരു പാട്ട് വെച്ചാൽ മതി, പഴയ സോങ്.
0: ആ യേശുദാസ് പാടിയ ഒരു പഴയ പാട്ട് കൊടുക്കാം കേട്ടോ.
1: കാലഘട്ടത്തിൽ വരുന്ന
0: 80s പാട്ട് വേണം അല്ലേ? ഓ ഓക്കോട്ടെ, കൊടുക്കാം. നമ്മൾ പരിപാടിയുടെ ഏതാണ്ട് സമയം അവസാനിക്കാറായിപ്പോയി, അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് ഒന്നും നമുക്ക് കൊടുക്കാം കേട്ടോ. ആ ആയിക്കോട്ടെ, ഇനി സംസാരിക്കാം. ഓക്കെ പജനി, താങ്ക് യു, താങ്ക് യു. കൊടുക്കാം ആ നിമിഷം സിനിമയിലെ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, മദളെ മലരെ മാതള മലരെ കേട്ടോ. ഓക്കെ.
1: ശരി സാർ.

0: അല്ല, സുധാകരേട്ടൻ ഇവിടെ ഈ സെല്ലിനരികിൽ വന്ന് നിൽക്കുന്നു. എന്തു പറ്റിയേട്ടാ? ചേട്ടന് മുഖത്ത് നല്ല ദുഃഖഛായ. എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: ഒന്നും മനസ്സിലാകാതിരിക്കുന്നതാണ് ഡോക്ടർ നല്ലത്. വരൂ ഡോക്ടർ, നമുക്ക് ഇവിടെ നിന്ന് പോകാം.
0: സുധാകരേട്ട, എന്താണത്? എന്റെ കൈ പിടിച്ച് വലിക്കുന്നു.
1: വരൂ ഡോക്ടർ, ആ മാഡം കണ്ടാൽ പിന്നെ പിന്നെ അത് മതി.
0: ചേട്ടൻ ആരെയോ ഭയപ്പെടുന്നു. അത് ഈ മാഡം തന്നെയെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ചേട്ടാ?
1: ഇല്ല, ഒരിക്കലും ഇല്ല ഡോക്ടർ.
0: ചേട്ടനിങ്ങനെ തലങ്ങും വിലങ്ങും നോക്കുന്ന ആരെയാണ്?
1: യക്ഷി തന്നെയേ.
0: യക്ഷി തന്നെയെന്നോ?
1: അതെ, അതാ സത്യം.

0: ഡോക്ടറെ, ആ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് എന്റെ ഭാര്യ മാലതിയ, എന്റെ സ്വന്തം ഭാര്യ, ഈ ഞാൻ താലി കെട്ടിയപ്പെട്ട എന്റെ മക്കളുടെ അമ്മ.
1: സുധാകരേട്ടാ, നിങ്ങൾ പറയുന്നത് സത്യമോ?
0: സത്യം. ഈ സുധാകരൻ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ,
1: പക്ഷേ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു.
2: പക്ഷേ ഇപ്പൊ പറഞ്ഞ സത്യം എന്ന വാക്കുണ്ടല്ലോ,
0: അത് സത്യമാണ് ഡോക്ടർ, അത് കള്ളമല്ല.
2: കള്ളമല്ല
0: എന്റെ ഭാര്യ വളരെ. ആ പാവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് വയ്യ ഡോക്ടർ, എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. എന്റെ ദൈവമേ.
1: ചേട്ടാ, ചേട്ടൻ കരയാതെ ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. നോക്കുന്നത് ആരട്ട, നിങ്ങളുടെ ഭാര്യയെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ചികിത്സ ഈ ഞാൻ തന്നെ ചെയ്യിക്കാം, അവർക്ക് സുഖമാകും. ഇവിടെ എനിക്കും കാണണം ചേട്ടന്റെ ഭാര്യയെ.
0: വേണ്ട ഡോക്ടർ, വേണ്ട വേണ്ട,
2: ആ മാഡം കണ്ട കുഴപ്പമാകും.
1: സുധാകരേട്ടൻ എന്നെ തടയണ്ട. ആ എന്താ ചേട്ട, മുന്നിൽ വന്നതെന്ന് വഴി തടയുന്നു?
0: ഈ സുധാകരനെ കുഴപ്പത്തിലാക്കില്ലേ, പ്ലീസ് ഡോക്ടർ. ദേ അങ്ങോട്ട് പോകണ്ട, ഈ ഞാൻ കാലു പിടിക്കാം.
1: സുധാകരേട്ട വേണ്ട, എന്താ ഇത്? ശരി, ഞാൻ അങ്ങോട്ട് പോണില്ല, പോരെ. എനിക്ക് ചേട്ടന്റെ ഭാര്യയെ കാണുകയും വേണ്ട. എന്താ പോരേന്ന്?
0: ഡോക്ടറുടെ നല്ല മനസ്സ് കാണാനുള്ള കഴിവ് എനിക്കുണ്ട്.
2: പക്ഷേ ഭയപ്പാടിന്റെയും ഭീഷണിയുടെയും വലയത്തിനുള്ളിലുള്ള ഈ ജന്മത്തിന് ഒന്നിനും കഴിയുന്നില്ല. ഞാൻ നിസ്സഹായനാണ് ഡോക്ടർ.
1: സുധാകരേട്ട, നിങ്ങളുടെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ട്.
2: അതെ, പന്തികേട്, ആകെ പന്തികേട്. ഡോക്ടർക്കും അങ്ങനെ തോന്നിയെങ്കിൽ ഡോക്ടറും സൂക്ഷിക്കണം കേട്ടോ. പക്ഷേ ഈ സുധാകരൻ ഒന്നും സംഭവിക്കാനില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല.
0: ഒക്കെ നഷ്ടപ്പെട്ടു,
2: എല്ലാം നഷ്ടപ്പെട്ടു.
0: സുധാകരൻ തന്നെയാ നഷ്ടപ്പെടുത്തിയത്. ഞാൻ ദുഷ്ടനാ, ദുഷ്ടൻ.
1: സുധാകരേട്ടാ,

0: ആരാ ആരാന്ന്? ആരാ ഈ രാത്രി വാതിലിൽ മുട്ടുന്നത്? പേഷ്യൻസിനെ ഈ സമയത്ത് നോക്കില്ല. ആരാണെങ്കിലും ദയവ് ചെയ്ത് പോണം.
1: ഡോക്ടർ പ്ലീസ്, ഡോക്ടർ വാതിലൊന്ന് തുറക്കണം. ഡോക്ടർ പ്ലീസ്.
0: ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കഷ്ടമാണേ.
1: ഡോക്ടർ പ്ലീസ്, വാതിലൊന്ന് തുറക്കണം. എനിക്കൊരു ഇത്തിരി സംസാരിക്കാനുണ്ട് ഡോക്ടർ.
0: നിങ്ങൾ ഇപ്പൊ പോകൂ പ്ലീസ്, എന്നിട്ട് രാവിലെ വരൂ.
1: ഡോക്ടർ ദയവ് ചെയ്ത് വാതിലൊന്ന് തുറക്കണം. ഞാൻ ഉടനെ മടങ്ങിപ്പോയേക്കാം. ഡോക്ടർ, ഡോക്ടർ എന്നെ വിശ്വസിക്കണം.
0: ഏ, ആരാണ് നിങ്ങൾ?
1: പറയാം ഡോക്ടർ, എല്ലാം പറയാം. അതിനു മുമ്പ് ഒരല്പം വെള്ളം വേണം.
0: വേണ്ട വേണ്ട, അകത്തേക്ക് കയറണ്ട, പുറത്തു തന്നെ നിന്നാ മതി. വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം.
1: ശരി ഡോക്ടർ. എന്നാലും ഡോക്ടർ, എനിക്കൊന്ന് ഇരിക്കണം. നടന്ന് നടന്ന് വല്ലാതെ തളർന്നിരിക്കുന്നു ഞാൻ. ഞാൻ ഈ ചവിട്ടുപടിയിലൊന്ന് ഇരുന്നോട്ടെ.
0: ഓ, എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാനിപ്പോ വരാം.
2: അതെ, അന്ന് കണ്ട അതേ ഡോക്ടർ തന്നെയാണിത്. പക്ഷേ ഈ എന്നെ മാത്രം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ മനസ്സിലാവാനാണ്? കണ്ടില്ലേ, താടിയും മുടിയും വളർന്നിരിക്കുന്നത്, വേഷവും മുഷിഞ്ഞത്. ആര് കണ്ടാലും പറയും ഒരു ഭ്രാന്തനാണെന്ന്. ഈ മഹാനഗരത്തിൽ തികച്ചും യാദൃച്ഛികമായ അതേ ഡോക്ടറെ കണ്ടുമുട്ടുക, ഇതൊരു പക്ഷേ എന്റെ ഭാഗ്യമായിരിക്കാം. വർഷങ്ങളായുള്ള അന്വേഷണത്തിലല്ലേ ഞാൻ എന്റെ ജീവിതം ഒരു ഭ്രാന്തന് തുല്യമാക്കിയ ആ നരാധമേ എനിക്ക് കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ആനന്ദ് വരെ പിടികൂടും. ഈ ആനന്ദിന്റെ ശിഷ്ടജീവിതം തന്നെ അതിനുള്ളതാണ്, അതിനുള്ളതാണ്.
0: നിങ്ങൾ എന്താണ് ഇങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്?
1: സോറി ഡോക്ടർ, ഞാൻ
0: ഇതാ വെള്ളം
1: കൂജയോടുകൂടി കൊണ്ടുവന്നോ ഡോക്ടർ.
0: ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് മതിയാകില്ല എന്ന് തോന്നി.
1: താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇതാ കൂജ.
0: ഇനി തന്നേക്കൂ. എന്താ നിങ്ങൾ പോകുന്നില്ലേ? നല്ല തണുപ്പുള്ളതാണ്, ഇവിടെ കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കണ്ട.
1: ഉള്ളിൽ ചുട്ടുപൊള്ളുമ്പോ പുറത്തെ അന്തരീക്ഷത്തിലുള്ള തണുപ്പും മഞ്ഞും ഒന്നും ഞാൻ അറിയുന്നില്ല ഡോക്ടർ.

0: ഇത് എത്ര കാലമായി ഞാൻ അനുഭവിക്കുന്നത്.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുഹൃത്തെ. തൽക്കാലം ഒന്നും ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ദയവേത് നിങ്ങളിപ്പോ പോകൂ, എനിക്കൊന്ന് ഉറങ്ങണം പ്ലീസ്.
0: പോകാം ഡോക്ടർ, പോകാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ.
1: എന്ത് പറയാൻ?
0: ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടവൻ, അലയാൻ വിധിക്കപ്പെട്ടവൻ. കണ്ടില്ലേ ഡോക്ടർ എന്റെ വേഷഭൂഷാദികൾ? ഒരു ഭ്രാന്തനെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകനായ ആനന്ദിന്റെ ഈ കോലം കണ്ടില്ലേ ഡോക്ടർ? ഡോക്ടർ എന്നെ ഒരിക്കൽ കണ്ടിട്ടില്ലേ അങ്ങ് ശാന്തി ക്ലിനിക്കിൽ വെച്ച്? ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
1: നോ, ഞാൻ ഓർക്കുന്നില്ല. ആനന്ദ്, ഏ, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടതായി?
0: എന്നാൽ ഞാൻ ഓർക്കുന്നു ഡോക്ടറെ, നന്നായി ഓർക്കുന്നു. ഭ്രാന്താലയങ്ങളും അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും തേടി ഒരാൾ വന്നിരുന്നെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ നേഴ്സെങ്കിലും ഡോക്ടറോട് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം.
1: ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഒന്നറിഞ്ഞാൽ കൊള്ളാം, ഈ പാതിരാത്രിയിൽ നിങ്ങൾ എന്തിനു വീണ്ടും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു?
0: ഡോക്ടറെ അന്വേഷിച്ചല്ല ഞാൻ വന്നത്, വസുന്ധരാജയൻ എന്ന രക്തയക്ഷി അന്വേഷിച്ചാണ് ഞാൻ വന്നത്. വസുന്ധരാജയനെ അന്വേഷിച്ച്. അതെ ഡോക്ടർ, വസുന്ധരാജയനെ അന്വേഷിച്ച്.
1: വസുന്ധരാജയനോ? അതാരാണ് ആനന്ദ്?
0: ഇന്ത്യ കണ്ട ഒരു ക്രൂരയായ കൊലപാതകി, ഡ്രാക്കുളയേക്കാൾ ഭയക്കേണ്ടവൾ, തണുത്ത രക്തമുള്ള സ്ത്രീരൂപം ധരിച്ച വസുന്ധരാജയൻ, ഒരു സുന്ദരി, ആരെയും വശീകരിക്കാൻ പോന്നവൾ, സൗഹൃദത്തിന്റെ വലയെറിഞ്ഞ് തനിക്ക് വേണ്ട ഇരയെ പിടിക്കുന്ന കൊടും വിഷമുള്ള മനുഷ്യരൂപം പൂണ്ട ചെലന്തി, അതാണ്, അതാണ് ഡോക്ടർ വസുന്ധരാജയൻ.
1: അല്ല, നിങ്ങളീ പറയുന്ന വസുന്ധരാജയൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു?
0: ആരും പറയണമെന്നില്ല ഡോക്ടർ, ആർക്കും അവരെ അറിയുക പോലുമില്ല. വസുന്ധരാജയന്റെ ആ പഴയ രൂപം പോലും ഇന്നുണ്ടാവണമെന്നില്ല. ഇന്നവളൊരു മായയാണ്. അന്വേഷണ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ച് അവരുടെ കണ്ണുകളിലെല്ലാം മണ്ണുവാരി എറിഞ്ഞുകൊണ്ട് ആ പിശാചിനി അജ്ഞാത കേന്ദ്രത്തിൽ എവിടെയോ കഴിയുന്നു. ഒരുപക്ഷെ അവൾ ഊറിച്ചിരിക്കുന്നുണ്ടാവാം. ബട്ട് ഈ ആനന്ദ് ഒരിക്കൽ അവരെ പിടികൂടും, പിടികൂടുക തന്നെ ചെയ്യും ഡോക്ടർ.
1: എല്ലാ വിജയാശംസകളും നേരുന്നു എന്ന് പറയാനല്ലാതെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആനന്ദ്.
0: കഴിയും ഡോക്ടർ, ഡോക്ടർക്കേ അതിന് കഴിയൂ.
1: എങ്ങനെ?
0: അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ അകത്തേക്കൊന്നിരുന്നോട്ടെ?
1: ഏ, ഇരുന്നോളൂ. ആ വാതിലടച്ച് കുറ്റിയിടൂ ആനന്ദ്. ദാ ഈ കസേരയിലിരിക്കൂ.
0: താങ്ക്സ്.
1: ഇനി പറയൂ, ഇക്കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് തന്റെ വിശ്വാസം?
0: പറയാം ഡോക്ടർ. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം എന്താണെന്ന് കൂടി ഡോക്ടർ അറിഞ്ഞിരിക്കണമല്ലോ.
1: ആ, അത് വേണം. ശരി, നിങ്ങൾ പറയൂ, ഞാൻ ഇവിടെ ഇരിക്കാം. പറയൂ ആനന്ദ്.
0: ഡോക്ടർ, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കൊലക്കേസ് പ്രതിയാണ് ഡോക്ടർ ഈ ആനന്ദ്.
1: ഏ, മൈ ഗോഡ്, നിങ്ങൾ എന്താണ് പറയുന്നത്?
0: പരമമായ സത്യം. പക്ഷേ ഡോക്ടർ, ഞാൻ തടവുചാടി വന്നൊന്നുമല്ല, എന്നെ മോചിപ്പിച്ചതാ. 10 വർഷം ജയിലിൽ കിടന്ന ഒരു കൊലക്കേസ് പ്രതി, അതാണ് ഡോക്ടറുടെ മുന്നിലിരിക്കുന്ന ഈ ആനന്ദ് എന്ന ഹതഭാഗ്യം.
1: ആനന്ദ്, നിങ്ങളീ പറയുന്നത് അത്രയും സത്യമോ?
0: ഞാൻ കഴിവതും അസത്യം പറയാറില്ല ഡോക്ടർ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി, അതെന്റെ വലിയ തെറ്റ്. ആ തെറ്റോടുകൂടി ഈ ആനന്ദിന്റെ നല്ല ജീവിതം നശിച്ചു. ഇല്ല ഡോക്ടർ, ഞാൻ അവരെ വെറുതെ വിടില്ല. ഈ ആനന്ദ് അവരെ വെറുതെ വിടില്ല. ഇതെന്റെ ജീവിതത്തിലെ ശപഥമാണ്. അതിനായാണ് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയത്. നല്ല നടപ്പിന് സർക്കാർ എനിക്ക് ഇളവ് നൽകി.
1: അവരെ കണ്ടെത്താൻ നിങ്ങൾക്കിനിയും ഏറെ അലയേണ്ടി വന്നാലോ?
0: ആ, ഈ ആനന്ദിന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലേക്കുള്ള യാത്രയുടെ അവസാന പടിയിലേക്ക് കാലെടുത്ത് വെക്കും വരെ അലയും, അലയും ഡോക്ടർ. വസുന്ധരാജയിൽ നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്കിനി രക്ഷയില്ല, നിങ്ങൾക്കിനി രക്ഷയില്ല വസുന്ധരാജയിൽ. ഈ ആനന്ദിനെ നിങ്ങൾ വഞ്ചിച്ചു, നിയമത്തെ നിങ്ങൾ വെല്ലുവിളിച്ചു. കാലമെന്ന മഹാസത്യം നിങ്ങളെ എന്റെ മുന്നിലെത്തിക്കും വസുന്ധരാജയിൽ, നിങ്ങളെ എന്റെ മുന്നിലെത്തിക്കും.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന

സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

പങ്കജുദാസ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. തൃശൂർ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുവെന്ന എസ് പിയുടെയും കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി കെ എം ഷാജി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ അവലോകന യോഗം ചേർന്നു. വിഖ്യാത നടൻ നാനാ പട്ടേക്കർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ചലച്ചിത്ര ലോകം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം പൂനെയിൽ നടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾക്കായി വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം.

9400224440. യുവർ ചോയ്സിൽ ആദ്യം ഇന്ന് അന്തരിച്ച പ്രശസ്ത നടൻ നാനാ പട്ടേക്കറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച തിരംഗ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കവിത, കൃഷ്ണമൂർത്തി, മുഹമ്മദ് അസീസ് എന്നിവർ പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാരപ്പറമ്പ് നിന്ന് പ്രദീപ് മേനോൻ.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലിനി ബഡ്ഡി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നിവാസ്, ദിവ്യ, രമണി എന്നിവർ പാടിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ചേർത്തല തണ്ണീർമുഖത്ത് നിന്ന് സുമ ശശിധരൻ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: യുവർ ചോയ്സിൽ പൊക്കുന്നിൽ നിന്ന് ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികളാണ് സംഗീതം നൽകിയത് ശ്യാം.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് സോങ് and this whole evening.

0: മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: അടുത്ത ഗാനം കുന്ദമംഗലത്ത് നിന്ന് അബ്ദുറഹീം ആവശ്യപ്പെട്ടതാണ്. നിറം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുജാതയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കല്ലോടി വീട്ടിലെ ആധുമോന് വേണ്ടിയാണ്. നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മിൻമിനി, ആൻഡോ, അലക്സ് എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ് സംഗീതം നൽകിയത്. എസ് പി വെങ്കടേഷ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം നൽകിയത് വിദ്യാസാഗർ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് വെള്ളിപ്പറമ്പ് ബാബൻസ് യൂണിഫോം സ്റ്റാഫുകൾ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: സൗമ്യ പുത്തഞ്ചേരിയുടെ ഇഷ്ടഗാനം കേൾക്കാം. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസും ഷബ്നയും പാടിയത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ബിച്ചു തിരുമലയും എസ് പി വെങ്കടേഷും ഒരുക്കി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിനി കിലുക്കം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് മുഖത്തുനിന്ന് ഹരീഷ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലെ അടുത്ത ഗാനം നടുവട്ടത്ത് നിന്ന് സുധീഷ് കുമാർ ആവശ്യപ്പെട്ടതാണ്. കാതോട് കാതോരം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. ONV യുടെ വരികൾ, സംഗീതം നൽകിയത് ഔസ്യപ്പച്ചൻ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി മാലയോഗം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയത്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പുതിയറയിൽ നിന്ന് മാരിഷ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബനാറസ് എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസും ശ്വേതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊളത്തറയിൽ നിന്ന് ദീപ.

FM പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ കൈമാറി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടി രൂപയുടെ അധിക അനുമതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 293.62 കോടി രൂപയുമാണ് അനുവദിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. തൃശൂർ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നുവെന്ന എസ് പിയുടെയും കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. വിഖ്യാത നടൻ നാനാ പടേക്കർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം പൂനെയിൽ നടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മ്യൂസിക് നിക്സ്.

0: 103.6 റിയൽ എഫ്എം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
6: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: ഞാറ്റുവേല.
9: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
10: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
9: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മണ്ണ് സമ്പുഷ്ടമായാലേ കൃഷി ഫലസമൃദ്ധമാവുകയുള്ളൂ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം പരമപ്രധാനമാണ്. യഥാവിധി മണ്ണ് സംരക്ഷിക്കുന്ന കർഷകരെ സംബന്ധിച്ച് കൃഷി എപ്പോഴും വിജയം തന്നെയാണ്. മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ ജൈവ സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം മണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, ഒപ്പം വിഷവിമുക്തമായ ഭക്ഷ്യ ഉത്പന്നങ്ങളും ലഭ്യമാക്കുന്നു. ഇന്ന് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം കേൾക്കാം. പരിസ്ഥിതി സൗഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ പി ജെ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.
1: ജൈവിക രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ രോഗനിയന്ത്രണ മാർഗങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ കർഷകർ കൂടുതലായി അവലംബിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ?
2: കർഷകർക്ക് വിളവിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ചെടികളുടെ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനഷ്ടം. ക്രമാതീതമായ രാസവസ്തുക്കളുടെ ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കീടരോഗങ്ങളുടെ പുനരാവിർഭവത്തിനും അവയുടെ പ്രതിരോധശേഷി കൂടുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ രോഗനിയന്ത്രണത്തിന് അതിനാൽ ഏറെ പ്രാധാന്യമുണ്ട്. സസ്യരോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും ഉതകുന്ന സൂക്ഷ്മാണുക്കളുടെ ഉപയോഗം ജൈവ കൃഷിരീതിയിലും സംയോജിത കൃഷിരീതിയിലും വളരെ പ്രധാനമാണ്. വിളകളുടെ രോഗനിയന്ത്രണത്തിനു വേണ്ടി, അതായത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്ന നിരവധി മിത്രാണുക്കൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: ഇപ്പം മാഡം പറഞ്ഞല്ലോ, നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് സൂക്ഷ്മാണുക്കൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന്. പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
2: ഒന്നാമതായി ട്രൈക്കോഡർമ. കേരളത്തിൽ സസ്യരോഗ നിയന്ത്രണത്തിനു വേണ്ടി

0: വ്യാപകമായി ഇന്ന് കർഷകർ ഉപയോഗിച്ചു വരുന്ന മിത്രസൂക്ഷ്മാണുവാണ് ട്രൈക്കോഡർമ. മണ്ണിൽ വളരെ വേഗം പ്രവർത്തിക്കുന്ന ഈ മിത്രകുമിൾ സസ്യരോഗങ്ങൾക്ക് കാരണമായ മണ്ണിലൂടെ പകരുന്ന കുമിളുകളായ ഫൈറ്റോഫ്തോറ, പിത്തിയം, ഫ്യുസേറിയം എന്നിവയെ നശിപ്പിക്കുകയും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കി തീർക്കുകയും ചെയ്യുന്നു. ചെടികളുടെ വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണിൽ താമസമാക്കുന്ന ഈ കുമിൾ കൈറ്റിനേസ്, സെല്ലുലോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയ എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് രോഗം നിയന്ത്രിക്കുന്നു. മണ്ണിലുള്ള ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുകയും അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കാനും മണ്ണിന്റെ ഘടന, ചേരുവ എന്നിവ വർദ്ധിപ്പിക്കാനും ട്രൈക്കോഡർമ സഹായിക്കുന്നു. പച്ചക്കറി ഇനങ്ങളിൽ കാണുന്ന വാട്ടരോഗം, അഴുകൽ, വേരുചീയൽ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ട്രൈക്കോഡർമ ഉപയോഗപ്രദമാണ്. ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന ട്രൈക്കോഡർമിൻ, വിസറിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ സസ്യരോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ പ്രാപ്തമാണ്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ എന്തൊക്കെയാണ്?
0: ചുണ്ണാമ്പ് പദാർത്ഥത്തിൽ അടങ്ങിയ മിശ്രിതമായാണ് ട്രൈക്കോഡർമ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ദ്രാവക രൂപത്തിലും പൊടി രൂപത്തിലും ഇവ ലഭ്യമാണ്. ട്രൈക്കോഡർമയുടെ ഉപയോഗരീതികൾ ഏതൊക്കെയാണെന്നാണല്ലോ ചോദിച്ചത്. ഒന്നാമതായി വിത്തുപചരണം. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം ട്രൈക്കോഡർമ 1 ലിറ്റർ വെള്ളത്തിൽ 1 മുതൽ 2 മണിക്കൂർ കുതിർത്ത് വച്ച ശേഷം ഉപയോഗിക്കാം. ട്രൈക്കോഡർമ ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച് നമുക്ക് ഉപയോഗിക്കാം. സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡർമയുടെ മിശ്രിതം 2 ആഴ്ച കഴിയുമ്പോൾ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം. സാധാരണ മണ്ണിൽ ചേർക്കുന്നതിനും ഇത് ഉപയോഗിക്കാം.
1: ഇപ്പൊ പറഞ്ഞല്ലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടാണ് മണ്ണിൽ ഉപയോഗിക്കുന്നതെന്ന്. അതെങ്ങനെയാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നത്?
0: മണ്ണിൽ ചേർക്കുമ്പോൾ ട്രൈക്കോഡർമ വംശവർദ്ധനവ് നടത്തി വേണം ഉപയോഗിക്കാൻ. ഇതിന് ജൈവമാധ്യമം ആവശ്യമാണ്. 1 കിലോഗ്രാം ട്രൈക്കോഡർമ 9 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ചാണകപ്പൊടി എന്നിവയുമായി നല്ലതുപോലെ കലർത്തി നേരിയ നനവോടെ 1 അടി ഉയരമുള്ള കൂനകളാക്കി ഇടണം. ഇത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടണം. ഇത് കൃഷിസ്ഥലത്തെ തണലിലോ ഷെഡിലോ ചെയ്യാവുന്നതാണ്. നേരിയ ഈർപ്പം നിലനിർത്തണം. 1 ആഴ്ച കഴിഞ്ഞ് മിശ്രിതത്തെ നല്ലപോലെ ഇളക്കി വീണ്ടും കൂനകളാക്കി മൂടിവെക്കണം. വീണ്ടും 1 ആഴ്ച കഴിയുമ്പോൾ ഈ മിശ്രിതം ട്രൈക്കോഡർമയുടെ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം.
1: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ രാസകുമിൾനാശിനികൾ, കളനാശിനികൾ എന്നിവയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്താൽ ഗുണത്തേക്കാളേറെ മണ്ണിനത് ദോഷമായി ഭവിക്കും. ചാരം കലർത്തി ഉപയോഗിക്കരുത്. ട്രൈക്കോഡർമ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം, എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കുഴമ്പ് രൂപത്തിൽ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വായുസഞ്ചാരം ഉള്ളിൽ എത്താതെ വരും. ഇത്രയും കാര്യങ്ങളാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ട്രൈക്കോഡർമയെപ്പറ്റി ഇപ്പോൾ വിശദമായി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കൂടാതെ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്?
0: ട്രൈക്കോഡർമ കൂടാതെ ജൈവിക നിയന്ത്രണത്തിനുതകുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡമോണാസ്. സർവ്വരോഗസംഹാരി എന്നാണിത് അറിയപ്പെടുന്നത്. ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും മാർക്കറ്റിൽ ഇവ ലഭ്യമാണ്. നിർമ്മിച്ച് 6 മാസത്തിനകം ഉപയോഗിക്കേണ്ടതിനാൽ ഉൽപ്പാദന തീയതി വളരെ പ്രധാനമാണ്. ചൂട് കുറവുള്ള സമയത്തും അല്ലെങ്കിൽ വൈകുന്നേരവും ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. തേങ്ങാവെള്ളവുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ബ്ലീച്ചിംഗ് പൗഡർ, കുമിൾനാശിനികൾ, രാസവളങ്ങൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയോടൊപ്പം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കരുത്. ചാരവുമായി ചേർത്തും ഉപയോഗിക്കരുത്. മറ്റു രാസവസ്തുക്കൾ ഉപയോഗിച്ച സ്പ്രേയർ കഴുകി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ധരിക്കുന്നത് അഭികാമ്യമാണ്. സ്യൂഡമോണാസിന്റെ ഉപയോഗം ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതൊരു റൂട്ടിംഗ് ഹോർമോണായും പ്രവർത്തിക്കുന്നു. കൂടാതെ നിമാവിരകളെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയും സ്യൂഡമോണാസ് ഫ്ലൂറസൻസിന് ഉണ്ട്.
1: ട്രൈക്കോഡർമയുടെ ഉപയോഗരീതി പോലെ തന്നെയാണോ സ്യൂഡമോണസിന്റെയും ഉപയോഗരീതി, അതോ വ്യത്യാസമാണോ?
0: ട്രൈക്കോഡർമയെ അപേക്ഷിച്ച് സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോൾ നേരിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ ഉപയോഗരീതികളെന്ന് ഞാൻ പറയാം. ഒന്നാമതായി വിത്ത് ഉപചരണത്തിന് അത് ഉപയോഗിക്കും. സ്യൂഡമോണാസ് ഉപയോഗിക്കും. 10 ഗ്രാം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 1 കിലോഗ്രാം വിത്തിന് എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ കമ്പുകൾ വേരുപിടിപ്പിക്കുന്നതിനായി സ്യൂഡമോണാസ് ഫ്ലൂറസൻസിന്റെ ലായനിയിൽ മുക്കിവയ്ക്കാം. 25 ഗ്രാം സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് 75 മില്ലിലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ചതിനു ശേഷം കമ്പുകൾ വേരുപിടിപ്പിക്കാനായി ഉപയോഗിക്കാം.

0: സിഡമോണാസ് ഫ്ലൂറസെൻസ് മണ്ണിലും ചേർത്ത് കൊടുക്കാം. അതായത് 20 ഗ്രാം സിഡമോണാസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാം. അതേപോലെ സിഡമോണാസ് ചെടിയിലും തളിച്ചു കൊടുക്കാം. 10 ഗ്രാം സിഡമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ട്രൈക്കോഡെർമയ്ക്കും സിഡമോണാസ് ഫ്ലൂറസെൻസിനും പുറമേ PGPR Mix 2 അതേപോലെ മൈക്കോറൈസ ഇവ രണ്ടും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത രണ്ട് പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കളാണ്. PGPR Mix 2 എന്താണെന്ന് നോക്കാം. വിളകളുടെ രോഗനിയന്ത്രണത്തിന് വളരെ ഫലപ്രദമായ മറ്റൊരു സൂക്ഷ്മാണുക്കൂട്ടാണ് PGPR Mix 2. സിഡമോണാസ് ഫ്ലൂറസെൻസ്, ബാസിലസ് സബ്റ്റിലസ് എന്നിവയുടെ മിശ്രിതമാണ് PGPR Mix 2. കുമിൾ ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് അഭികാമ്യമാണ് PGPR Mix 2. 2% വീര്യത്തിൽ PGPR Mix 2 ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ഒഴിക്കുകയും ചെയ്യാം. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ മറ്റൊരു സൂക്ഷ്മാണുവാണ് മൈക്കോറൈസ അഥവാ വേർസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. സസ്യങ്ങളുടെ വേരിനുള്ളിലും പുറമേയുമായി അഭേദ്യമായ ബന്ധത്തിൽ കഴിയുന്ന കുമിളാണിത്. മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, പുറമേ നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളും വെള്ളവും ധാരാളം ആഗിരണം ചെയ്യുന്നതിന് ചെടികളെ ഇവ സഹായിക്കുന്നു. മണ്ണിൽ കാണുന്ന ഉപദ്രവകാരികളായ കുമിളുകളിൽ നിന്നും നിമാവിരകളിൽ നിന്നും സസ്യങ്ങളെ വാം സംരക്ഷിക്കുന്നു. വാം അഥവാ മൈക്കോറൈസ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു.
1: മൈക്കോറൈസയുടെ ഉപയോഗരീതി അപ്പോ എങ്ങനെയാണ്?
0: മൈക്കോറൈസ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് വിത്തുപചാരം ചെയ്യാം. അതായത് 250 മില്ലിലിറ്റർ വെള്ളത്തിൽ 500 ഗ്രാം മൈക്കോറൈസ മിശ്രിതം കലർത്തി കുഴമ്പ് രൂപത്തിലാക്കുക. വിത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് 10% ശർക്കരയും ചേർക്കുക. കഞ്ഞിവെള്ള കുഴമ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ചാക്കിൽ പരത്തി തണലിൽ ഉണക്കി നനവുള്ള മണ്ണിൽ വിതയ്ക്കുക. അതേപോലെ 500 ഗ്രാം മൈക്കോറൈസ മിശ്രിതം 2.5 ലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കിവച്ചും ഉപയോഗിക്കാം. മണ്ണിൽ മൈക്കോറൈസ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ 25 ഗ്രാം മൈക്കോറൈസ മിശ്രിതം വേരുപടലത്തിനടുത്തായി നൽകണം. ഇപ്പോ പ്രതിപാദിച്ച എല്ലാ സൂക്ഷ്മാണുക്കളും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലും റിസർച്ച് സ്റ്റേഷനിലും ലഭ്യമാണ്. ഇതിനു പുറമെ പിറിഫോംസ്പോറ ഇൻഡിക്ക, ബാസിലസ് മുതലായ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള രോഗപ്രതിരോധ മാർഗങ്ങളുടെ പ്രാഥമിക പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടന്നുവരുന്നു.

പരിസ്ഥിതി സൗഹാർദ്ദ രോഗനിയന്ത്രണം ജൈവിക മാർഗത്തിലൂടെ. ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രിയ പി ജെ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രൊഡക്ഷൻ വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവ്.

0: ുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ജനങ്ങളിലെത്തിക്കാൻ ഡിജിറ്റൽ കണക്റ്റിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ആയുഷ് സേവന മേഖല സ്ത്രീകളുടെ പ്രധാന തൊഴിൽ സ്രോതസ്സായി വളർന്നുവരുന്നതായി ആയുഷ് മന്ത്രാലയം. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വെൽനസ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 50%-ൽ അധികമാണ് സ്ത്രീ പ്രാതിനിധ്യമെന്നും മന്ത്രാലയം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടി രൂപയുടെ അധിക അനുമതിയും കാരുണ്യ ബെനവലൻ ഫണ്ടിന് 293.62 കോടി രൂപയുമാണ് അനുവദിച്ചത്. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് 100 ദിവസം കൊണ്ട് 10,000-ൽ അധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. തൃശൂർ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നുവെന്ന SPയുടെയും കളക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ FM. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ആൻ മിലോ സജ്ന എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫി ആലപിച്ചത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം, ചിത്രം ചാൽബാസ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൗതം ഗോവിന്ദ എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ ആലപിച്ച ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ജനങ്ങളിലെത്തിക്കാൻ ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാർസന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാലാണ് പുരസ്കാരം. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് 100 ദിവസം കൊണ്ട് 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി AP അനിൽകുമാർ. രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി കൊച്ചി തേനി ദേശീയപാതയിൽ കരിങ്ങാച്ചിറ മുതൽ തിരുവാങ്കുളം വരെ 14 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ಗಾನ ಕೇಳಿ. ഇന്നത്തെ ഗാനകേളിയിൽ ആദ്യ ഗാനം മഴയത്തു മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: പൂക്കാട് കലാലയം മികച്ച കലാ അഭ്യസന കേന്ദ്രം അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
0: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
2: യൂസഫ് അലിക്കശ്ശേരി, കെ ജെ ജോയ് എന്നിവർ ഒരുക്കിയ ഗാനം. ചിത്രം ഹൃദയം പാടുന്നു. പാടിയത് യേശുദാസും ജാനകിയും.

ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിനു വേണ്ടി റിനു റസാഖ് ആലപിച്ച ഗാനം. രചന നവീൻ മാരാർ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ജാനകി പാടിയ ഗാനം. ചിത്രം ചാമരം.

പി ഭാസ്കരൻ, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒടുക്കം തുടക്കം.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 25 സെക്കൻഡ്. അല്പസമയത്തിനൊക്കെ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 6:40 ഗാനകേളി തുടരും.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: The council recommended removing arrest powers under GST. Council recommended raising the prosecution threshold from 1 crore to 5 crores. So prosecution is not going to happen for anything below 1 crore. Till now that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തി 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിലുൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-ാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_

0: കോട്ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴുത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
1: ദേശീയപാത 66 നാട്ടിക്കാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തെരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപ്പൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ಗಾನಕೇಳಿ ഗാനകേളി തുടരുന്നു. ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ദൂരം, രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എ ടി ഉമ്മാർ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം ഇടവേളയ്ക്ക് ശേഷം. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, രവീന്ദ്രൻ.

0: ഗാനകേളി സമാപിച്ചു.
1: ഗാനകേളി.
2: One 103.6 Real FM.

സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ജനങ്ങളിൽ എത്തിക്കാൻ ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ ഗുണം ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സുസ്ഥിര സൈബർ സുരക്ഷയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച കിഡ്ഗ്ലോ സൈബർ സമ്മിറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായി ഈ മാസം 12 മുതൽ 17 വരെ സന്തോഷത്തോടെ പഠിക്കാം എന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. എറണാകുളം പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകരനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയോഗ്യയാക്കി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവ കൊടിയേറ്റിനുള്ള കൊടിക്കയർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. ജയിലിലെ അന്തേവാസികളാണ് കൊടിയേറ്റിനുള്ള കൊടിക്കയർ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം എവർഗ്രീൻ ഡ്യുവറ്റ്സ് തുടരും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്തു പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു ജിഗാബൈറ്റ് ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57th GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains, and making a difference in people's lives.
0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. COP 31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച 2 ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ ശിശു വികസന രംഗത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിത്.

0: നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 October വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ TN വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.
2: കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തിൽ വാട്ടർ മെട്രോ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാനമായും ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളെ നഗരപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമെന്ന നിലയിൽ സാധാരണക്കാരന് ആസ്വദിക്കാവുന്ന ഒരു ആഡംബര യാത്രാനുഭവമായി വാട്ടർ മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 PM കളി ആരംഭിക്കുക. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd T20 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 94th വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെക്കുറിച്ച് എടുത്തുപറഞ്ഞ എയർ ചീഫ് മാർഷൽ AP സിംഗ്, സേനയുടെ യഥാർത്ഥ കരുത്ത് അത്യാധുനിക ഉപകരണങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് വ്യോമസേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തുപറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് KCL. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2nd മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: മഴക്കാലം സ്റ്റാർട്ട് ആയി. പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല, റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണനിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3 സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രികളിൽ ആരംഭിക്കുന്ന സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ഇന്നും 9 നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FCയും ഫോഴ്സ കൊച്ചി FCയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ റാഞ്ചിയിൽ. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

സുവർണ മലരുകളിൽ കേൾക്കാം. ആര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ.

0: കത്തി എന്ന ചിത്രത്തിനു വേണ്ടി മുരളി ആലപിച്ച ഗാനം കേൾക്കാം. രചന ഒ എൻ ബി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.
1: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
2: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടി കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?

0: നമ്മളുടെ സി ആർ ഐ ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ സി ആർ ഐ ഡ്രെയിനേജ് പമ്പ്സിലൂടെ. സി ആർ ഐ പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഓമനത്തിങ്കൾ, രചന വിജു തിരുമല, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: മഴക്കാലം സ്റ്റാർട്ട് ആയി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
2: യൂസഫലി കച്ചേരിയും ജി ദേവരാജനും ഒരുക്കിയ ഗാനം പാടിയത് യേശുദാസും പി മാധുരിയും. ചിത്രം ഒരു മാടപ്രാവിൻ്റെ കഥ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

സുവർണമലരുകളിൽ ഇനി മാധുരിയും ജയചന്ദ്രനും ആലപിച്ച ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം കിഷോർ കുമാർ. ചിത്രം രാഗ സംഗമം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ബി ശ്രീനിവാസൻ ഈണം നൽകി. ജയചന്ദ്രനും ജാനകിയും ആലപിച്ച ഗാനം. ചിത്രം സാഗരം ശാന്തം.

ഉണ്ണിമേനോനും പി സുശീലയും ആലപിച്ച ഗാനം ചിത്രം പ്രതിജ്ഞ. രചന ആർ കെ ദാമോദരൻ. സംഗീതം ബെൻ സുരേന്ദ്രൻ.

0: മോർച്ചറി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പൂച്ചൽ ഖാദർ, സംഗീതം ജോയി കെജ്.
1: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
2: പക്ഷേ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
1: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ്സ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
2: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
1: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.

0: സുവർണ മലരുകൾ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: India's Nari Shakti with a stronger voice in decision making and a greater role in shaping the nation's future. Anand Kumar, Akashvani News, Delhi.
1: India has condemned the attacks over the past few days targeting Abha International Airport and King Khaled International Airport in Saudi Arabia's Riyadh, which have resulted in deaths of 3 civilians and injuring 36 others. In a statement, the Ministry of External Affairs said the targeting of civilian infrastructure is completely unacceptable. The 2026 Nobel Prize in Literature has been awarded to Canadian poet and essayist Ann Carson. The Swedish Academy, which announced the prize in Stockholm, said the author was honored for her bold and inventive work that, through a playful dialogue with the classical tradition, has created new norms for contemporary literature. The Nobel Prize in Literature carries a prize money of around $1.2 million. The nation is celebrating the 94th anniversary of Indian Air Force today. Addressing the gathering at Hindon Air Base in Ghaziabad on the occasion, Air Chief Marshal A.P. Singh highlighted the Indian Air Force's growing capabilities while stressing that its true strength lies not merely in advanced equipment and technology, but in its air warriors. On this occasion, the President, Vice President and Prime Minister extended greetings to all air warriors, veterans and their families. Veteran actor Nana Patekar passed away at the age of 75 after suffering a severe cardiac arrest at his residence in Goa this morning. One of India's most acclaimed actors, Patekar was known for his performances across Hindi and Marathi cinema with a career spanning several decades. His notable Hindi movies include Parinda, Praha, The Final Act, Tiranga, Krantivir, Khamoshi, The Musical, Ab Tak Chappan and Welcome. The President, Vice President and Prime Minister have expressed grief at the demise of the veteran actor. Benchmark domestic equity indices extended losses today amid weak global cues. The Sensex tanked 1,045 points to close at 71,593. The Nifty dropped 371 points to settle at 22,232. In badminton, two-time Olympic medalist P.V. Sindhu advanced to the quarterfinals of the women's singles at the Arctic Open Super 500 tournament at Vantaa in Finland today. Sindhu defeated Japan's Riko Gunji 21-15 in the second round. The six-seeded Indian will now face top seed and former world champion Ratnachok Itanon from Thailand. However, the campaign came to an end for all Indian men's singles players. And now, before we end the bulletin, the headlines once again. GST Council scraps arrest power of tax officers, raises prosecution threshold to 5 crore from 1 crore rupees. No changes made to GST rates. Prime Minister Narendra Modi says growing use of digital technology makes stronger phone and network security essential. Calls for global framework to tackle deepfakes and cyber frauds. Government to release consultation paper on artificial intelligence regulations within the next month to ensure AI safety and tackle deepfakes. 42 former judges write open letter expressing concern over attempts to undermine Election Commission, judiciary and other constitutional institutions. Canadian poet Ann Carson wins Nobel Prize in Literature for bold and innovative work blending classical tradition with contemporary forms. And in badminton, PV Sindhu sails into women's singles quarterfinal of Arctic Open at Vantaa in Finland. And that's all in the news at 9. Good night.
2: The Real FM 103.6.
3: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
4: ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുകയോ ഭവനരഹിതരാക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ആരോഗ്യവും സുരക്ഷിതത്വവും സംസ്കാരവുമുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമല്ല ഓരോ സ്ത്രീയുടെയും മാനസികവും ശാരീരികവുമായ സുരക്ഷയ്ക്കും അന്തസ്സിനും ഈ അവകാശം തികച്ചും നിർണായകമായ ഒന്നുമാണ് എന്നും അഭിപ്രായപ്പെട്ടു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന ഷെയർഡ് ഹൗസ് ഹോൾഡ്, അതായത് പങ്കിട്ട ഗൃഹയിടങ്ങൾ, താൻ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ താൻ ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ തുടർന്ന് താമസിക്കുവാനും അവിടെ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കുവാനുമുള്ള അവകാശം സ്ത്രീകൾക്ക് നിയമം നൽകുന്നു. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായി സ്ത്രീ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ അവർക്ക്

ഉടമസ്ഥാവകാശമോ ടൈറ്റിലോ ഉണ്ടോ ഇല്ലയോ എന്ന വസ്തുതകളൊന്നും പരിഗണിക്കാതെ തന്നെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായി അവർ പങ്കിട്ട ഗൃഹയിടങ്ങളിൽ തുടർന്ന് താമസിക്കുവാനും അവിടെ നിന്നും പുറത്താക്കപ്പെടാതിരിക്കുവാനുമുള്ള അവകാശമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഏറ്റവും നിർണായകവും പുരോഗമനപരവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതുമായ സവിശേഷതകളിൽ ഒന്ന്. തന്റെ വീട്ടിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്നോ ഭർതൃവീട്ടിൽ നിന്നോ കൂട്ടുകുടുംബമായി താമസിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ വീട്ടിൽ നിന്നോ പുറത്താക്കപ്പെടുക എന്ന അവസ്ഥ തടയുന്നതിനാണ് നിയമം ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കർശനമായ ഈ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണ് സുരക്ഷിതമായ പാർപ്പിടവും സുരക്ഷിതത്വവും എന്ന് അംഗീകരിക്കുന്ന സുപ്രധാന വ്യവസ്ഥയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റൈറ്റ് ടു റെസിഡൻസ് പാർപ്പിടത്തിനുള്ള അവകാശം. പങ്കിട്ട ഗൃഹയിടങ്ങളിൽ താമസിക്കുവാനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനുമുള്ള അവകാശം ഈ നിയമം സ്ഥിരീകരിക്കുന്നു. സമൂഹത്തിലും കുടുംബത്തിന്റെ ക്ഷേമത്തിലും സ്ത്രീയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും സംരക്ഷണത്തിനും നിർണായകമായ ഈ വ്യവസ്ഥ ലിംഗനീതിക്കും വ്യക്തികളുടെയും സമൂഹത്തിന്റെയും അന്തസ് ഉറപ്പുവരുത്തുന്നതിനുമുള്ള ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എന്നും വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെന്താമര ആൻഡ് അതേഴ്സ് വേഴ്സസ് മീന ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. പാലക്കാട് സെഷൻസ് കോടതിയിലെ ക്രിമിനൽ അപ്പീൽ 183/2015 എന്ന കേസിലെ ജഡ്ജ്മെന്റിന്മേൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട ക്രിമിനൽ റിവിഷൻ പെറ്റീഷനിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിധി പ്രസ്താവം നടത്തിയത്. തന്റെ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ നിന്ന്, അതായത് താൻ തന്റെ ഭർത്താവിനോടും കുട്ടികളോടും ഭർത്താവിന്റെ ബന്ധുക്കളോടും കൂടി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടാൻ ശ്രമിക്കുകയും താനും തന്റെ കുട്ടികളും പ്രസ്തുത വീട്ടിൽ പ്രവേശിക്കുന്നതിനും അവിടെ സ്വസ്ഥമായി ജീവിക്കുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഭർതൃബന്ധുക്കൾക്കെതിരെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത MC No. 39/2012, അതിൽ എതിർകക്ഷികൾ, അതായത് വിധവയായ ആ സ്ത്രീയുടെ ഭർതൃബന്ധുക്കൾ, തികച്ചും വ്യത്യസ്തമായ ഒരു വേർഷനാണ് കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഒബ്ജക്ഷനിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നും പരാതിക്കാരിയുടെ മേൽ യാതൊരു വിധത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസും, അതായത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലൂടെ കർശനമായി നിരോധിക്കപ്പെട്ടതും ശിക്ഷാർഹമാക്കിയിരിക്കുന്നതുമായ പ്രവൃത്തികൾ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ളതായുള്ള പരാതിക്കാരിയുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധവും. പിന്നെ തങ്ങളുടെ വീട് പരാതിക്കാരിയുടെ ഷെയർഡ് ഹൗസ് ഹോൾഡായി പങ്കിട്ട ഗൃഹയിടമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഭർത്താവിന്റെ മരണശേഷം അവർ അവരുടെ അച്ഛനമ്മമാരുടെ വീട്ടിലാണ് ജീവിച്ചിരുന്നത്, ഭർത്താവിന്റെ വീട്ടിലല്ല. ഒരിക്കലും അവർ ഭർതൃവീട് സന്ദർശിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. തന്റെ ഭർത്താവിന്റെ മരണശേഷം അവർ തന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുമായി ഗൃഹയിടങ്ങൾ പങ്കിട്ടിട്ടേയില്ല, ഭർതൃബന്ധുക്കളോടൊപ്പം താമസിച്ചിട്ടേയില്ല. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുവാൻ വേണ്ട വിധം ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്, ഗാർഹിക ബന്ധം, അവരുടെ ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരിയും അവരുടെ ഭർതൃബന്ധുക്കളായ തങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം വാഗ്ദാനം ചെയ്യുന്ന പരിരക്ഷ, റൈറ്റ് ടു റെസിഡൻസ്, അത് പരാതിക്കാരിയുടെ കാര്യത്തിൽ തികച്ചും അപ്രസക്തമാണ് എന്നതായിരുന്നു എതിർകക്ഷികൾ മുന്നോട്ട് വെച്ച പ്രധാന എതിർവാദങ്ങൾ. വിചാരണയ്ക്കൊടുവിൽ പരാതിക്കാരി ഫയൽ ചെയ്ത കേസിൽ കഴമ്പില്ലെന്നും എതിർകക്ഷികൾ മുന്നോട്ട് വെച്ച വാദഗതികൾ പ്രസക്തമെന്നും, അതായത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരി അവരുടെ അച്ഛനമ്മമാരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഭർതൃബന്ധുക്കളുടെ വീട്ടിലല്ല എന്നതിനാൽ ഭർതൃബന്ധുക്കളും പരാതിക്കാരിയും തമ്മിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിധം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതേയില്ല എന്നും, ഭർത്താവിന്റെ മരണശേഷം തന്റെ മാതാപിതാക്കളോടൊപ്പം മാത്രം താമസിക്കുന്ന പരാതിക്കാരിയെ ഭർതൃബന്ധുക്കൾ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന പരാതി വസ്തുതാവിരുദ്ധമാണെന്നും, പരാതിക്കാരിയുടെ ഭർതൃബന്ധുക്കൾ താമസിക്കുന്ന വീട് പരാതിക്കാരി പങ്കിട്ട ഗൃഹയിടം അല്ലാത്തതിനാൽ പരാതിക്കാരിക്ക് ആ വീട്ടിൽ ഗാർഹിക പീഡന നിരോധന നിയമം വാഗ്ദാനം ചെയ്യുന്ന റൈറ്റ് ടു റെസിഡൻസ് പാർപ്പിടത്തിനുള്ള അവകാശം ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുമൊക്കെയുള്ള വാദഗതികൾ പ്രസക്തമെന്നുമുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പരാതിക്കാരി ഫയൽ ചെയ്ത കേസ് തള്ളിയത്. പ്രസ്തുത വിധിക്കെതിരെ, അതായത് മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ, പരാതിക്കാരി പാലക്കാട് സെഷൻസ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഷെയർഡ് ഹൗസ് ഹോൾഡ്, ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്നീ
നിർവ്വഹിക്കും.

0: പ്രവചനങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കുകയും പരാതിക്കാരിയുടെ പരാതികൾ പ്രസക്തമെന്ന് കണ്ട് പരാതിക്കാരി ഫയൽ ചെയ്ത അപ്പീൽ അനുവദിക്കുകയും ചെയ്തു. പരാതിക്കാരിയെയും അവരുടെ കുട്ടികളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കരുതെന്നും അവരോ അവരുടെ കുട്ടികളോ ഭർതൃവീട്ടിൽ കയറുന്നതിനോ അവിടെ സ്വസ്ഥമായും സന്തോഷമായും സ്വതന്ത്രമായും ജീവിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കരുതെന്നും എതിർകക്ഷികൾക്ക് കർശന നിർദ്ദേശവും നൽകി ബഹുമാനപ്പെട്ട പാലക്കാട് സെഷൻസ് ജഡ്ജ്. പാലക്കാട് സെഷൻസ് ജഡ്ജിന്റെ ഉത്തരവിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ അമ്മയും സഹോദരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഹൈക്കോടതി ഇരുഭാഗവും മുന്നോട്ട് വെച്ച വസ്തുതാ നിയമ സാഹചര്യങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വിശകലനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവയെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയുണ്ടായി. 2005 പാസാക്കിയ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2A എന്ന വകുപ്പ് അനുസരിച്ച് എതിർകക്ഷിയുമായോ എതിർകക്ഷികളുമായോ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ളതും എതിർകക്ഷികളാൽ ഏതെങ്കിലും തരത്തിൽ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കപ്പെട്ടവരോ ആയ ഏതൊരു സ്ത്രീക്കും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിയുമായി നീതിന്യായ കോടതികളെ സമീപിക്കുവാൻ സാധിക്കും. ആയതിനാൽ പരാതിക്കാരിയുടെ പരാതി പ്രസക്തമാണ്. പരാതിക്കാരി എഗ്രീവ്ഡ് പേഴ്സൺ എന്ന നിയമത്തിലെ ഡെഫിനിഷനുള്ളിൽ വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ നിരീക്ഷണം. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2 clause S എന്ന വകുപ്പ് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന ടേം നിർവചിച്ചിരിക്കുന്നതനുസരിച്ച് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന ടേമിൽ അവർ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ ആ വീട്ടിൽ തന്നെ ആകണം താമസിക്കുന്നത് എന്ന് നിർബന്ധമില്ല. ഒറ്റയ്ക്കോ എതിർകക്ഷികളോടൊപ്പമോ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നാൽ മതി എന്നതിനാൽ ഈ കേസിൽ പരാതിക്കാരി തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ താൻ ഭർത്താവിനോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ഭർതൃവീട്ടിൽ താമസിച്ചിരുന്നതിനാൽ അത് അവരുടെ ഷെയർഡ് ഹൗസ് ഹോൾഡ് ആയി തന്നെ കണക്കാക്കേണ്ടി വരും. ഭർത്താവിന്റെ മരണശേഷം പരാതിക്കാരിയെയും മക്കളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയും അവരെ ഭർതൃവീട്ടിൽ സ്വസ്ഥമായും സമാധാനമായും താമസിക്കുവാൻ അനുവദിക്കാത്തതിനാൽ അവർ തന്റെ കുട്ടികളുമായി തന്റെ മാതാപിതാക്കളോടൊപ്പം പോയി താമസിക്കുകയായിരുന്നു എന്നതുകൊണ്ട് അവരുടെ ഭർതൃവീട്ടുകാരോടൊപ്പം അവർ ഒരു കാലത്ത് താമസിച്ചിരുന്ന വീട്, അവരുടെ ഷെയർഡ് ഹൗസ് ഹോൾഡ് പങ്കിട്ട ഗൃഹയിടം അവർക്ക് താമസിക്കുവാനുള്ള അവകാശമുള്ള വീട് അല്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ 2 clause F എന്ന വകുപ്പിൽ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന ടേമിന് കൊടുത്തിട്ടുള്ള നിർവചനം അനുസരിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് വിവാഹ ബന്ധമോ രക്തബന്ധമോ ദത്തെടുക്കലിലൂടെ ഉണ്ടായ ബന്ധമോ വഴിയോ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിലുള്ള ബന്ധം മൂലമോ ഗൃഹയിടങ്ങൾ പങ്കിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മേൽ പരാമർശിച്ച ബന്ധം മൂലം ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു കാലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉടമസ്ഥാവകാശമോ ടൈറ്റിലോ ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളവർ തമ്മിലുള്ള ബന്ധമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ആവശ്യങ്ങൾക്കായി നിയമത്തിന്റെ 2 clause F എന്ന വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ കേസില് തന്റെ ഭർത്താവിന്റെ മരണം വരെയും പരാതിക്കാരി ഭർതൃവീട്ടിലാണ് ഭർതൃബന്ധുക്കളോടൊപ്പം താമസിച്ചിരുന്നത് എന്ന് എതിർകക്ഷികളും സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പരാതിക്കാരിയും എതിർകക്ഷികളും തമ്മിൽ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും ഭർതൃഗൃഹം പരാതിക്കാരിയുടെ ഷെയർഡ് ഹൗസ് ഹോൾഡ് ആണെന്നും യാതൊരു സംശയവുമില്ല എന്നും വ്യക്തം. പരാതിക്കാരിയുടെ ഭർതൃബന്ധുക്കൾ ഫയൽ ചെയ്ത റിവിഷൻ പെറ്റീഷൻ തള്ളിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരാതിക്കാരിയെയും അവരുടെ കുട്ടികളെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കരുതെന്നും അവരോ അവരുടെ കുട്ടികളോ അവരുടെ ഭർതൃവീട്ടിൽ കയറുന്നതിനോ അവിടെ സ്വസ്ഥമായും സന്തോഷമായും സുരക്ഷിതമായും ജീവിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കരുതെന്നും എതിർകക്ഷികൾക്ക് കർശന നിർദ്ദേശവും നൽകിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട പാലക്കാട് സെഷൻസ് ജഡ്ജിന്റെ ഉത്തരവിൽ ഇടപെടേണ്ടതില്ല എന്ന നിയമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്രഗാനങ്ങൾ. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ജയചന്ദ്രൻ എന്നിവർ പാടിയത്, രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് അലക്സ് പോൾ ഈണം നൽകി. ജി വേണുഗോപാലും മഞ്ജുരിയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പോസിറ്റീവ്.

നരിവേട്ട എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഹൂത്തി ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും ഔദ്യോഗിക മാർഗങ്ങളിലൂടെ പ്രാദേശിക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. സുസ്ഥിര സൈബർ സുരക്ഷയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച കിഡ് ഗ്ലോ സൈബർ സമ്മിറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി KM ഷാജി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FC ഫോഴ്സ കൊച്ചി FC നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ റാഞ്ചിയിൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224444 നമ്പർ ഒരിക്കൽ കൂടി 9400224444. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോട്ടൺ മില്ലിൽ നിന്നും പ്രജീഷ്, ലിൻസി, കാശിനാഥ്, കൽഹാര എന്നിവർ. ഭാഗ്യദേവത എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും രാഹുൽ നമ്പ്യാറും പാടിയ ഗാനം. രചന വയലാർ ശരത് ചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

തിരുവണ്ണൂരിലെ വേദാത്മികയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ്റെ അടികൾ. പാടിയത് ചിത്ര, രചന വിശ്വ തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം രചന രമേശ് നായർ, എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഗുരുവായൂരിൽ നിന്ന് ജോസഫ്.

പാലക്കാട് പെരുവെമ്പിൽ നിന്ന് ഗിരിജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സല്ലാപം, പാടിയത് യേശുദാസ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കാസിം വലിയമങ്ങാട് കാത്തിരിക്കുന്ന ഗാനം കേൾക്കാം. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ബിശു തിരുമല, സംഗീതം ഇളയരാജ.

കക്കോടിയിൽ നിന്ന് ഹരീഷ് ആവശ്യപ്പെട്ട ഇഷ്ടഗാനം. പോക്കിരി രാജ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജാസി ഗിഫ്റ്റ്.

കുന്ദമംഗലം പന്തീർപ്പാടത്തുനിന്ന് ശിവരഞ്ജിനി, ശിവഗംഗ എന്നിവർ കാത്തിരിക്കുന്ന പ്രിയഗാനം. ചിത്രം പ്രണയവർണ്ണങ്ങൾ. പാടിയത് യേശുദാസും ചിത്രയും. രചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

എൻ ഐ ടിയിൽ നിന്ന് രേഷ്മ സതീഷ് ആവശ്യപ്പെട്ട ഗാനം ചിത്രം ഗോഡ്ഫാദർ. പാടിയത് സുജാത. രചന ബിജു തിരുമല. സംഗീതം എസ് ബാലകൃഷ്ണൻ.

കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് ശ്രീജിത്ത് എം പി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഗ്രാമോഫോൺ, പാടിയത് യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചേമഞ്ചേരിയിൽ നിന്ന് നിനൈ നിതിൻ മാളവിക എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം അരയന്നങ്ങളുടെ വീട്. പാടിയത് യേശുദാസ്, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.